0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7-9-9-8-7. മറ്റൊരു നമ്പർ 9846-7-6-6-8-4-4. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. പരാതികളും പരിഭവങ്ങളും പറയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ പ്രയാസം കൊണ്ടാകാം അങ്ങനെ പറയുന്നത്, അതിൽ കുറ്റമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സൗഭാഗ്യം, ഭാഗ്യം എന്നൊക്കെ പറയുന്നതിനെ നാം നമ്മുടെ ജീവിതാനുഭവങ്ങളുമായി മാത്രം അങ്ങ് താരതമ്യം ചെയ്തു കളയരുത്. ഞാനൊരു മനുഷ്യനെ കാണാനിടയായി. അദ്ദേഹത്തിന് ശ്വസിക്കുന്നതിന് ഒരു ദിവസം 650 രൂപയുടെയും 700 രൂപയുടെയും ഒക്കെ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ വേണം. അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിന്റെ തകരാറ് മൂലം അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ ശ്വസിച്ച് റീടൈൻ ചെയ്യാനാവില്ല, നിലനിർത്താനാവില്ല. അതുകൊണ്ട് തന്നെ 700 രൂപയുടെ സിലിണ്ടറിലാണ് അദ്ദേഹം ഒരു ദിവസം ശ്വസിക്കുന്നത്. നാം ശ്വസിക്കുന്ന വായുവിന്റെ വില, അത് ശ്വസിക്കുന്ന പ്രക്രിയയുടെ അമൂല്യത, ഇതൊന്നും സത്യത്തിൽ നാം തിരിച്ചറിയുന്നില്ല. നാം ഓർത്തിരിക്കേണ്ടത് നമ്മളെ സ്നേഹിക്കുന്ന ഒരു കുടുംബവും നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് സുഹൃത്തുക്കളും വിശക്കുമ്പോൾ എന്തെങ്കിലും ഭക്ഷണവും നമ്മുടെ തലയ്ക്ക് മേലെ ഒരു കൂരയും ഉണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. വെറും ഭാഗ്യവാന്മാരല്ല, മഹാഭാഗ്യവാന്മാർ. അതുകൊണ്ട് നിരാശകളൊക്കെ ദൂരേക്കെറിഞ്ഞ് ആശയും പ്രതീക്ഷയും ജീവിതത്തിൽ നിലനിർത്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറഞ്ഞ് സന്തോഷമായി ജീവിക്കുക. അവിടെയാണ് ഉത്തരം, അവിടെ മാത്രമാണ് ഉത്തരം. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നൈസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. എറണാകുളം പര്യത്തുക്കാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ സ്വിറ്റ്സർലാൻഡ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നൈസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇരുവരും ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇരുവരും ചർച്ച ചെയ്യും. G7 ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഫ്രാൻസിലെ നൈസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തിന് നന്ദി പറഞ്ഞു. അവിസ്മരണീയ മുഹൂർത്തമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നാട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണെങ്കിലും രാജ്യവുമായി ഇന്ത്യൻ പ്രവാസികളുടെ ബന്ധം എക്കാലത്തെയും പോലെ ശക്തമായി തുടരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് രാത്രി സ്ലോവാക് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സ്ലോവാക് റിപ്പബ്ലിക്കിൽ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായി പ്രൌഢഗംഭീരമായ ഒരുക്കങ്ങളാണ് ബ്രാറ്റിസ്ലാവിയയിൽ നടക്കുന്നത്. പ്രസിഡന്റ് പെലേഗ്രിനിയുമായും പ്രധാനമന്ത്രി ഫിക്സോയുമായും ശ്രീ നരേന്ദ്രമോദി ബ്രാറ്റിസ്ലാവിയയിൽ ചർച്ചകൾ നടത്തും. മുൻനിര ബിസിനസ് നേതാക്കന്മാരുമായുള്ള ആശയവിനിമയവും സന്ദർശനത്തിനിടെ നടക്കും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ വൻ അവസരങ്ങൾ ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇതാദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കുന്നത്.
0: അടുത്തയാഴ്ച ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മറ്റ് ലോക നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, നിക്ഷേപ പങ്കാളിത്തം, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. അസമിലെ ജോർഹട്ടിൽ AN-32 വിമാനാപകടത്തിൽ 5 വ്യോമസേനാ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം അറിയിച്ചു. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ളൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീർ വായു ഖേമാരാം കുമാവത്ത്, അഗ്നിവീർ വായു ഡാനിഷ് ആലം എന്നിവർ കർത്തവ്യ നിർവഹണത്തിനിടെ പരമത്യാഗം ചെയ്തതായി രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിക്കുകയാണ്. രാവിലെ 6:15 തുടങ്ങിയ പരിപാടി 7:35 വരെയാണ്. മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ, ഹാബിൽറ്റ് എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി. കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവും സംരംഭത്തിൽ പങ്കെടുക്കും. യൂട്യൂബ് ലൈവ് യോഗ സ്ട്രീമിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ നേടുന്ന പുതിയ ലോക റെക്കോർഡ് സൃഷ്ടിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് ആയുഷ് മന്ത്രാലയം അറിയിച്ചു. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്യും. നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗം ചേർന്നു. രോഗിയുടെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെയും വിവരങ്ങൾ ആരാഞ്ഞ മന്ത്രി അവർക്കാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ ലഭ്യതയും മന്ത്രി ചോദിച്ചറിഞ്ഞു. നേരത്തെ നിപ്പ ബാധയുണ്ടായപ്പോൾ സ്വീകരിച്ച പ്രതിരോധ നടപടികൾ തുടരണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലയിൽ സന്ദർശനത്തിനെത്തിയ കേന്ദ്ര സംഘവുമായും മന്ത്രി ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷങ്ങൾ പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് രാജ്യത്തെ പൌരന്മാരുടെ ജീവിതം സുഗമമാക്കുന്നതിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
2: എല്ലാ നികുതിദായകർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ 2025-26 കേന്ദ്ര ബജറ്റിൽ നികുതി സ്ലാബുകൾ, നിരക്കുകൾ എന്നിവയിൽ സമഗ്ര പരിഷ്കാരങ്ങൾ രൂപകൽപ്പന ചെയ്തു. പുതിയ നികുതി വ്യവസ്ഥയിൽ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കി. 2022 സാമ്പത്തിക വർഷത്തിൽ ആദായ നികുതി ഫയൽ ചെയ്യുന്നവരുടെ എണ്ണം 6,09,00,000 2025 9,02,00,000 ഉയർന്നു. ഗവൺമെന്റ് വരും തലമുറ GST ലളിതമാക്കുകയും പൌരന്മാരുടെ ജീവിതം നടപ്പുമാക്കുകയും ചെയ്തു. 5% 18% സ്ലാബുകളെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ രാജ്യത്തെ GST ഘടന. ഈ വർഷം ഏപ്രിലിൽ രാജ്യത്തെ GST വരുമാനം 2.42 ലക്ഷം കോടി രൂപയിലെത്തി. ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. നരേന്ദ്രമോദി ഗവൺമെന്റ് രാഷ്ട്രീയ നയരൂപീകരണ മേഖലയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി. കേവലം 22 മാസത്തിനകം രാജ്യത്തെ 99.6% ജില്ലകളിൽ 5G സേവനങ്ങൾ എത്തി. ഇന്റർനെറ്റ് ഡാറ്റയുടെ നിരക്ക് 97.7% കുറഞ്ഞു. 6G സാങ്കേതിക വിദ്യയിൽ ആഗോളതലത്തിൽ ഒന്നാമതെത്താനുള്ള ഒരുക്കത്തിലാണ് രാജ്യം.
0: എറണാകുളം പരുത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. താമസക്കാർക്ക് 5 സെന്റ് സ്ഥലവും വഴിയും നൽകാൻ ഇന്നലെ സ്ഥലവാസികളും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഇവർക്ക് 1 വർഷത്തിനകം വീട് വെച്ച് നൽകുമെന്നും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ മരം മുറിച്ചു മാറ്റുന്നതിന് അവസരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വീടുപണി തീരുന്നതുവരെ നിവാസികൾക്ക് നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാം. കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട സമരങ്ങളുടെ ഭാഗമായ കേസുകൾ പിൻവലിക്കാനും യോഗത്തിൽ ധാരണയായി. PM ശ്രീ വിഷയത്തിൽ പഴയ നിലപാട് തന്നെയാണ് ഗവൺമെന്റിന് ഇപ്പോഴുമെന്ന് മന്ത്രി KM ഷാജി കോഴിക്കോട്ട് പറഞ്ഞു. LDF ഗവൺമെന്റ് ഒപ്പുവെച്ച കരാർ മരവിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് നിങ്ങൾ കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ, സ്വിറ്റ്സർലാന്റ്, ബ്രസീൽ, മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. ഇന്ന് ഓസ്ട്രേലിയ തുർക്കിയെയും ജർമ്മനി കുറാസോയെയും നേരിടും. വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ആവേശം മലകടൽ തീർത്ത പോരാട്ടത്തിൽ ബ്രസീലിനെ പിടിച്ചുകെട്ടി കരുത്തറിയിച്ചിരിക്കുകയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ. ആദ്യ പകുതിയിൽ 1 ഗോളിന് പിന്നിൽ പോയ മഞ്ഞപ്പടയെ സൂപ്പർതാരം വിനീഷ്യസ് ജൂനിയറിന്റെ ഉജ്ജ്വലമായ ഗോളാണ് മത്സരത്തിലേക്ക് തിരികെ എത്തിച്ചത്. കളിയുടെ 21-ാം മിനിറ്റിൽ ഇസ്മായിൽ സെബാരിയിലൂടെ മൊറോക്കോ ആദ്യം വലകുലുക്കി. ബ്രസീൽ പ്രതിരോധ നിരയെയും ഗോൾ കീപ്പർ അലിസനെയും അമ്പരപ്പിച്ചുകൊണ്ട് സെബാരി നേടിയ ഗോൾ ബ്രസീൽ ആരാധകരെ ശരിക്കും ഞെട്ടിച്ചു. എന്നാൽ 32-ാം മിനിറ്റിൽ റയൽ മാഡ്രിഡ് വിംഗർ വിനീഷ്യസ് ജൂനിയർ ബ്രസീലിന്റെ രക്ഷകനായി അവതരിച്ചു. ബ്രൂണോ ഗുയിമാരിസ് പാസിൽ നിന്ന് ബോക്സിനുള്ളിലേക്ക് കുതിച്ച വിനീഷ്യസ് ജൂനിയർ മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോണോയ്ക്ക് ഒരു അവസരവും നൽകാതെ ഉതിർത്ത തകർപ്പനടി ആഫ്രിക്കൻ വലകുലുക്കി. ആദ്യ പകുതിയിൽ മിഡ്ഫീൽഡിൽ പിടിമുറുക്കി എതിരാളികളെ വിറപ്പിച്ച മൊറോക്കോയ്ക്ക് പക്ഷേ 2-ാം പകുതിയിൽ കാര്യങ്ങൾ കൈവിട്ടു.

0: അവസരങ്ങളുടെ പെരുമഴ തീർത്തിട്ടും ഖത്തറിനെതിരെ സ്വിസ് പടയ്ക്ക് വിജയം കൈവിട്ടു.
1: ഐ സി സി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബെർമിംഗ്ഹാമിലെ എഡ്ബസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7-ന് മത്സരം. അടുത്ത മാസം 5-ന് ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് T20 മത്സരങ്ങളുടെ ഫൈനൽ. 3 ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ധർമ്മശാലയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 തോൽപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 22.5 ഓവറിൽ ലക്ഷ്യം മറികടന്നു. ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗില്ലാണ് മത്സരത്തിലെ മികച്ച കളിക്കാരൻ. ബുധനാഴ്ച ലക്നൌവിലാണ് അടുത്ത മത്സരം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ഇന്ന്. പ്രസിദ്ധമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: ആരാധനകളിൽ പ്രാധാന്യമേറിയതാണ് രോഹിണി ആരാധന. തിരുവോണം, അഷ്ടമി, രേവതി ആരാധനകൾ പൂർത്തിയായതിനു ശേഷമാണ് രോഹിണി ആരാധന നടക്കുന്നത്. ശിവഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ സ്വയംഭൂവിനെ ആലിംഗനം ചെയ്യുന്ന ചടങ്ങാണ് രോഹിണി ആരാധനാ നാളിലെ അതിവിശിഷ്ടമായ ആലിംഗന പുഷ്പാഞ്ജലി. കുറുമാത്തൂറില്ലത്തെ നായ്ക്കർ സ്ഥാനികനാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്താനുള്ള അവകാശം. ആരാധനകൾ പൂർത്തിയാവുന്നതോടെ ചതുശ്ശതങ്ങൾക്ക് തുടക്കമാകും. ചൊവ്വാഴ്ചയാണ് തിരുവാതിര ചതുശ്ശതം. കൊട്ടിയൂരിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്.
1: മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി 90 എന്ന വിഷയത്തിൽ ഇന്ന് അരീക്കോട് സെമിനാർ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് നടത്തുന്ന പരിപാടിയിൽ ആകാശവാണിയിൽ നിന്ന് വിരമിച്ചവരെ ആദരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നൈസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ, സ്വിറ്റ്സർലാൻഡ്, ബ്രസീൽ, മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:35.
3: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജി മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9450 92537.
5: ഈ മഴക്കാലത്ത് തുണിയലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
6: ഒരു സൊല്യൂഷൻ ഉണ്ട്.
5: എന്താ സൊല്യൂഷൻ?
6: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
7: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
9: ഒരു സൊല്യൂഷൻ ഉണ്ട്.
8: എന്താ സൊല്യൂഷൻ?
9: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9450 92537.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
7: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏക റേഡിയോ 91.2.

0: പൽമസ്യ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: ഈ മഴക്കാലത്ത് തുണിയലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
1: എന്താ സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9450 92537.
5: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് ഇന്റർ റേഡിയോ 91.2.

0: ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശിങ്കനാട് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. കുട്ടികളുടെ ആരോഗ്യം കുട്ടിക്കളിയല്ല. അപ്പോൾ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ നാളെയുടെ പ്രതീക്ഷയായിട്ടുള്ള നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്പസമയം ഒന്ന് മാറ്റിവെച്ചാലോ? പ്രശസ്ത പീഡിയാട്രിഷ്യൻ ആൻഡ് ന്യൂനെറ്റോളജിസ്റ്റ് ഡോക്ടർ സിബി മാത്യു സാർ, സെന്റ് ഗ്രിഗോറിയസ് മെഡിക്കൽ മിഷൻ ആൻഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, നമുക്കറിയാം നമ്മുടെ പരുമല ഹോസ്പിറ്റലിൽ നിന്നും സാറ് ഈ ഒരു ദിവസം നമുക്ക് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. സാറിനെ ഹൃദ്യമായിട്ട് എന്റെ റേഡിയോ 91.2 സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ.
1: താങ്ക് യു സോ മച്ച്
0: സാർ. നമ്മള് കുട്ടികളുടെ ആരോഗ്യം കുട്ടികളെയല്ല, നമ്മൾ ഏറ്റവും നന്നായിട്ട് പരിപാലിക്കേണ്ടവരാണ് കുട്ടികൾ. ഓക്കെ സാർ, അപ്പോൾ ഈ ഒരു ന്യൂനെറ്റോളജിസ്റ്റ് എന്ന് പറയുന്നൊരു വിങ് തന്നെ, അതായത് കുഞ്ഞ്, അതൊരു ഗൈനക്കോളജിസ്റ്റിന്റെ കയ്യിൽ നിന്ന് ഒരു 9 പരിപാലനത്തിന് ശേഷം ആദ്യം കിട്ടുന്നത് ഒരു ന്യൂനെറ്റോളജിസ്റ്റിന്റെ അടുത്തോട്ടാണ്. അതെ, ഈ ഒരു അവൻ ആ ലോകത്തേക്ക് എത്തുമ്പോൾ അവൻ ആ ഷേപ്പാണോ, അവന് വെയിറ്റ് ഉണ്ടോ, അവൻ ഓക്കെ ആണോ എന്നൊക്കെ നോക്കുന്നത് ഈ ഒരു വിങ് ആണ്. അപ്പോൾ പിന്നീട് സാറൊരു പീഡിയാട്രിഷ്യൻ കൂടിയാണ്. അപ്പൊ ഇതെല്ലാം ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെയാണ്, ഞങ്ങൾ മാക്സിമം ഒരു ഡോക്ടറെ കൊണ്ട് എന്തൊക്കെ പറയാൻ പറ്റുമോ ആ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോ കേൾക്കുന്ന കുറച്ച് ശ്രോതാക്കൾക്ക് എന്താണ് ന്യൂനെറ്റോളജി, ഇങ്ങനെയൊക്കെയുള്ള വിങ്ങുകളുണ്ടോ, എന്തൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ നമുക്കൊന്ന് പറയാം എന്താണ് ന്യൂനെറ്റോളജി, എത്ര കാലം വരെയാണ് ഒരു ന്യൂനെറ്റോളജിയുടെ അണ്ടറിൽ വരുന്നത്, ഇതൊക്കെ ഒന്ന് പറയാമോ ഡോക്ടർ?
1: ശരി, ആദ്യമേ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 28 വരെയാണ് സാധാരണ നമ്മൾ ന്യൂനെറ്റോളജി ന്യൂനേറ്റ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ന്യൂനെറ്റോളജിസ്റ്റിൻ്റെ നമ്മൾക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ അതിന് ശേഷം ഉള്ള കാലാവധി ഒരു 14 വരെ ഉള്ള സമയം നമ്മൾ പീഡിയാട്രിഷ്യൻസ് ആയിരിക്കും അവരെ ടേക്ക് ഓവർ ചെയ്യുന്നത്.
0: ഓക്കെ സാറെ, ഈ ഒരു 14 വരെ നമ്മൾ എപ്പോഴും ഈ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞങ്ങൾക്ക് കുഞ്ഞുനാളില് കുട്ടിക്കാലത്ത് ഒരു ഡോക്ടറെ കാണും, എത്ര വളർന്നാലും ആ ഡോക്ടർമാവൻ മരുന്ന് തന്നാലേ സെറ്റ് ആവത്തുള്ളൂ, എന്ത് വരി വന്നാലും അമ്മയും പറയാം ആ നമ്മുടെ ഡോക്ടറെ നോക്കിയാലേ ശരിയാവത്തുള്ളൂ. അങ്ങനെ ആ ഒരു ഇപ്പോൾ ഇപ്പോഴൊക്കെ കുട്ടികൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 കഴിയുമ്പോഴേ ഒരു മെച്യൂരിറ്റി ആണെന്ന് സ്വയം തോന്നാറുണ്ട്. പക്ഷെ ഒരു പീഡിയാട്രിഷ്യൻ നോക്കേണ്ട കൃത്യമായ കാലയളവ് എത്ര വയസ്സ് വരെയാണെന്ന് പറയാൻ പറ്റും?
1: ഓക്കെ, നമുക്ക് 14 വരെ ഡെഫിനറ്റ്ലി എല്ലായിടത്തും പീഡിയാട്രിഷ്യൻസ്മാർ തന്നെയായിരിക്കും പിള്ളേരെ നോക്കുന്നത്. 14 കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് ഒരു അഡോളസന്റ് ഫേസ് ആണ്. അപ്പോൾ അവർ കുട്ടികളുമല്ല, അതേസമയത്ത് അവരൊരു ഫുൾ അഡൾട്ടുമല്ല. അപ്പോൾ ഒരു 18 വരെയുള്ള ടൈം പീരീഡിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണഗതിയിൽ കുട്ടികളോട് തന്നെയാണ് അവർക്ക് ആ ഓപ്ഷൻ കൊടുക്കാറുള്ളത്. അവർക്ക് കുട്ടികളുടെ ഡോക്ടറിനെ കാണണമെങ്കിൽ അവർ പീഡിയാട്രിഷ്യൻ തന്നെ അവരെ കാണാം, അതല്ല എങ്കിൽ അവർക്ക് ഒരു അഡൽറ്റ് ഡോക്ടറിനെ കാണാം. പക്ഷേ ആ ടൈം പീരീഡിലുള്ള അവരുടെ അസുഖങ്ങളും അല്ലെങ്കിൽ അവരുടെ മെന്റൽ ഗ്രോത്ത് ഡെവലപ്മെന്റ് ഈ കാര്യങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒരു പീഡിയാട്രിഷ്യനായിരിക്കും ഒരു ഇച്ചിരൂടും എഡ്ജ് ഉള്ളത്.
0: തീർച്ചയായിട്ടും. ഇനി നമ്മൾ ഞാനിന്ന് മിക്സ് ചെയ്ത് ചോദിക്കുകയാണ് സാർ, ഞങ്ങൾ അവിയൽ പരുവത്തിലുള്ള ആളുകളാണ്. അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്, ഇപ്പോൾ വെയിറ്റ് ഇത്ര വെയിറ്റ് മിനിമം വേണം, അല്ലെങ്കിൽ അവൻ ആരോഗ്യപൂർണ്ണമാണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ, നിങ്ങളുടെ ഒരു ബേസിക് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, ഇതൊക്കെ നോക്കിയിരിക്കണം. എന്തൊക്കെ ആയിരിക്കാം ആ ഒരു കാരണങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം?
1: ഓക്കെ, നമ്മൾ ആദ്യമേ കുട്ടി ജനിക്കുമ്പം നമ്മളെ ഫസ്റ്റ് കൺസേൺ കുട്ടി കരയുന്നുണ്ടോ ഇല്ലയോ, പിന്നെ ശ്വാസം എടുക്കുന്നുണ്ടോ ഇല്ലയോ.
0: അത് കുട്ടി കരയുന്നോ എന്ന് നോക്കുന്നു ഡോക്ടർ. സാധാരണ വീട്ടുകാർ എന്റെ കുഞ്ഞ് കരയില്ലേനോ, പക്ഷേ ന്യൂനെറ്റോളജിസ്റ്റ് എടുത്ത് വരുമ്പോൾ കുഞ്ഞ് കരയുന്നുണ്ടോ, കൃത്യമായി കരയുന്നുണ്ടോ,
1: കരയുന്നുണ്ടോ, നന്നായിട്ട് ശ്വാസം എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മേജർ കൺസേൺ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നോക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിന്റെ വെയിറ്റ് ആയിരിക്കും. അപ്പം വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ എടുക്കുമ്പോൾ ഒരു 2.5 to 4 kgs ഉള്ള ബേബീസിനെല്ലാം നമ്മൾ നോർമൽ വെയിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ താഴോട്ടുള്ള വെയിറ്റോ അതിൽ കൂടുതലുള്ള വെയിറ്റുള്ള പിള്ളേർക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ വരുന്നത്.
0: ഓക്കെ, അപ്പൊ ഈ മാസം തികയാത്ത കുട്ടികളെല്ലാം ഒരു പക്ഷേ അവർ ജനിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിങ്ങിൽ NICU എത്തണമെന്ന് നിർബന്ധമുണ്ടോ സാർ?
1: ഇല്ല, എല്ലാ പിള്ളേരും എത്തണമെന്ന് നിർബന്ധമില്ല. ചില ബേബീസ് പ്രീടേം ആയിരിക്കാം, പറഞ്ഞാൽ സമയത്തിന് മുമ്പേ 37 ആകുന്ന മുൻപേ, 37 വളർച്ച കഴിയുന്ന പിള്ളേരെയാണ് നമ്മൾ സാധാരണഗതിയിൽ ടേം ബേബീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുൻപേ ഇപ്പോൾ ഒരു 36 ജനിച്ച കുട്ടി, അല്ലെ 35 3-4 ദിവസത്തിൽ ജനിച്ച കുട്ടി, പക്ഷെ ആ കുട്ടിക്ക് ചിലപ്പം വെയിറ്റ് 2.5 kgs കാണാം. അപ്പോൾ ആ കുട്ടിക്ക് നമ്മൾക്ക് NICU റിക്വയർമെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പം ആവശ്യമില്ലായിരിക്കും, ബിക്കോസ് കൊച്ച് നന്നായിട്ട് കരഞ്ഞു, കുട്ടി ആക്റ്റീവ് ആണ്, വൈറ്റൽസ് നമ്മൾ ചെക്ക് ചെയ്തത് ഹാർട്ട് റേറ്റ്, റെസ്പിറേറ്ററി റേറ്റ്, സാച്ചുറേഷൻ എല്ലാം നോർമലാണ് എങ്കിൽ കുട്ടിയെ മദറിന്റെ സൈഡിലോട്ട് തന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കത്തുള്ളൂ. പക്ഷെ അതല്ല, ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ട് എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എൻ ഐ സിയിൽ ഒബ്സർവേഷൻ ആയിട്ട് വേണ്ടി
0: വരിക. അപ്പോ മാസം തികയാതെ ജനിച്ചതിന്റെ പേരിൽ എൻ ഐ സി കിടക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം
1: പക്ഷേ തീരെ എക്സ്ട്രീം പ്രീ ടേംസ് ഉണ്ട്, നമുക്കിപ്പോ ഒരു 34 ആഴ്ചന് താഴെയുള്ള പിള്ളേർ, അല്ലെങ്കിൽ 32 ആഴ്ചക്ക് താഴെ, അല്ലെ വെയിറ്റ് 1 kg ഉള്ളൂ, 1.5 kg ഉള്ളു, അല്ലെ അതിക്ക് താഴെ, അപ്പൊ അങ്ങനത്തെ പിള്ളേർക്ക് ഡെഫിനറ്റ്ലി നമുക്ക് എൻ ഐ സിയിൽ കുറച്ച് മണിക്കൂറെങ്കിലും ഒബ്സർവ് ചെയ്തതിന് ശേഷമേ അവർക്ക് നമുക്ക് പേരൻസിന്റെ സൈഡിലോട്ട് അല്ലെ മദർ സൈഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാറാകത്തുള്ളൂ.
0: ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്, അതായത് അമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. പ്രസവിച്ചാൽ ഉടനെ പാല് കിട്ടണം, അല്ലെങ്കിൽ പാലുണ്ടായിരിക്കണം, അങ്ങനെ പ്രത്യേകിച്ച് ഇവിടെ വരുന്ന പ്രായമുള്ള ആളുകളുടെ കമന്റുകളൊക്കെ വരും. അപ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ട് ഒരു ആങ്സൈറ്റി, ഒരു ടെൻഷൻ, പോസ്റ്റ് പാർട്ടം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമോ, അതപ്പോഴേ വരില്ല എന്ന് തോന്നുന്നല്ലേ. ഓക്കെ, ആ ഒരു ആങ്സൈറ്റി പാല് കുറയ്ക്കാനുള്ളൊരു സാധ്യത ഉണ്ടോ ഡോക്ടർ?
1: ഉണ്ട്, ആങ്സൈറ്റി എപ്പോഴും അത് തരം പാല് കുറയ്ക്കാനുള്ള ഒരു സാധ്യത അവർക്കുണ്ട്. അപ്പോൾ അവര് പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടിക്ക് ആവശ്യമുള്ള പാല് മാത്രം അമ്മയ്ക്ക് കാണും, അത് നമ്മൾ കൊളസ്ട്രോൾ എന്ന് പറയും. അപ്പം അത് കുട്ടിക്ക് വളരെയധികം ആവശ്യമുള്ളതാണ്. അത് പണ്ടായിരുന്നെങ്കിൽ അവര് ആ പാല് കളയുമായിരുന്നു, അത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് കളയുമായിരുന്നു. പക്ഷെ ആ പാലില് നമ്മൾ ഫസ്റ്റ് ഇമ്മ്യൂണൈസേഷൻ ആയിട്ടാണ് ആ പാലിനെ കാണുന്നത്, കൊളസ്ട്രോൾ. അപ്പൊ അത് ഡെഫിനറ്റ്ലി കൊച്ചു ജനിച്ച ഉടനെ കുട്ടി ഓക്കെ ആണെങ്കിൽ നമ്മൾ ബേബീനെ മദറിന്റെ പാല് ഫസ്റ്റ് അപ്പം തന്നെ എടുപ്പിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഫസ്റ്റ് 1 or 2 days കൊച്ച് എത്രമാത്രം ഫീഡ് എടുക്കുന്നുണ്ട്, എത്ര ആക്റ്റീവ്ലി സക്ക് ചെയ്യുന്നുണ്ട്, ഇത് മദറിന്റെ ബോഡി നോക്കിയിട്ടാണ് അടുത്ത ദിവസങ്ങളിൽ അതനുസരിച്ചുള്ള പാലിന്റെ കുട്ടീൻ്റെ ഡിമാൻഡിനനുസരിച്ചാണ് പാല് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം പ്രസവിച്ച ഉടനെ അമ്മയ്ക്ക് നമ്മൾ വിചാരിക്കുന്ന അളവിലുള്ള പാല് കാണത്തില്ല, ചിലപ്പം 5 ml 10 ml, ബിക്കോസ് കുട്ടി ആ സമയത്ത് അത്രേ കുടിക്കുന്നുള്ളൂ. ബിക്കോസ് ഒരു 24-hour period പോലും കുട്ടി ആക്റ്റീവ് ആയിട്ടുള്ളത് ഒരു 5 to 6 hours ഉള്ളൂ, ബാക്കി സമയം മൊത്തം കുട്ടി ഉറക്കമാണ്. അപ്പം അമ്മയ്ക്ക് ഒത്തിരി പാലായാലും കൊച്ചിന് കുടിക്കാൻ പറ്റില്ല. അപ്പം കുട്ടിക്ക് ആവശ്യമുള്ള പാല് നാച്ചുറലി മദറിന്റെ ബോഡി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതിന്റെ അളവ് കൂടുന്നത് കുട്ടി എത്ര ആക്റ്റീവ്ലി സക്ക് ചെയ്യുന്നു, പിന്നെ മദറിന്റെ ന്യൂട്രീഷന്, മദറിനുള്ള ഫാമിലി സപ്പോർട്ട്, മദറിന് കുട്ടീനെ എനിക്ക് എൻ്റെ കുട്ടിയെ ഫീഡ് ചെയ്യണം, എനിക്ക് എൻ്റെ കുട്ടിയെ എൻ്റെ പാല് കുടിപ്പിച്ചാൽ മതി, വേറെ ഒന്നും കൊടുക്കണ്ട എന്നുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു മനധൈര്യമുള്ള മദർ ഡെഫിനറ്റ്ലി ഷി വിൽ ട്രൈ ടു ഡു മോർ.
0: ഓക്കെ സർ, ഇനി പഴയ കാലത്തുള്ള ആളുകൾ പറയും ഒരു 5 വയസ്സ് വരെയൊക്കെ കുട്ടിക്ക് പാല് കൊടുക്കാം, അതിനോടൊക്കെ സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്?
1: മദേഴ്സ് മിൽക്ക് ഡെഫിനറ്റ്ലി കൊച്ചിന് നമുക്ക് വേറെ അതിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ല. നമ്മളിപ്പം പശുപാല് കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ അതൊരു ഡിഫറെൻറ്റ് പ്രോട്ടീനാണ്, അത് നമ്മുടെ ബോഡി എപ്പോഴും അതിനോട് റിയാക്ട് ചെയ്യും. അപ്പം ചില ആൾക്കാർക്ക് കൂടുതൽ റിയാക്ട് ചെയ്യും, അവർക്ക് അത് അലർജീസ് ആയിട്ട് കാണിക്കും, പക്ഷെ ബാക്കിയുള്ളവർക്ക് ചെറിയ അളവിൽ റിയാക്ഷൻസ് ഉണ്ടാകാം. പക്ഷേ അമ്മേൻ്റെ പാല് എപ്പം വരെ കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് പറഞ്ഞത് കൂട്ടിയാണ്, 5 വയസ്സ് വരെ കൊടുക്കുന്നവരുണ്ട്, ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്. ഞങ്ങൾ ആ മദേഴ്സിന് ഇപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യാറുമുണ്ട്. ബിക്കോസ് ഇഫ് ദേ ക്യാൻ ഗിവ്, അവർക്ക് ആ ഒരു ഈ സൊസൈറ്റി ഇത്രയും അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞപ്പം ചിലവർ അവരെ ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര ഓൾഡ് ഏജ് അല്ലെങ്കിൽ എന്താ മോഡേൺ അല്ലാത്ത ഒരു ലുക്കിൽ അവരെ നോക്കുമ്പം അതിന്റെ ആവശ്യമില്ല. ഇപ്പം അതൊരു മദറും ചൈൽഡും തമ്മിലുള്ള
0: ഒരു ബന്ധമാണ്, ആർക്കും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവാൻ പറ്റാത്തൊരു വല്ലാത്തൊരു കണക്ഷനാണ്.
1: പക്ഷേ നമ്മൾക്കിപ്പോൾ ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് പറയണമെങ്കിൽ നമ്മൾ 6 മാസം വരെ അമ്മേന്റെ പാല് മാത്രമേ കുട്ടിക്ക് കൊടുക്കാൻ പാടുള്ളൂ, വേറെ ഒന്നും കുട്ടിക്ക് കൊടുക്കാൻ പാടില്ല. 6 മാസം കഴിഞ്ഞാൽ നമ്മൾക്ക് ഭക്ഷണ കാര്യങ്ങൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം, വീനിങ് എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇപ്പം റാഗി കൊടുക്കുന്നു, അങ്ങനെ നമ്മൾ വെജിറ്റബിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഫ്രൂട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഫുഡ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം, അതിൻ്റെ കൂടെ അമ്മേൻ്റെ പാല്. അപ്പം അത് ഒരു 2 വയസ്സ് വരെ മദേഴ്സിന് ഫീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ്. അത് കഴിഞ്ഞ് ഫീഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ വെരി ഗുഡ്, ആരും അതിന് നോ
0: പറയില്ല. ഓക്കെ, അപ്പോൾ ഒരു ഇതാണ്, അപ്പോൾ പലർക്കും ആളുകൾക്ക് സംശയമാണ് 2 വയസ്സ് അല്ലെങ്കിൽ 6 മാസം വരെ ആവാവുള്ളൂ, 6 മാസം മുന്നേ കുറച്ചിന് കുഞ്ഞിന് കുറച്ചുകൂടെ വെയിറ്റ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് എക്സ്ട്രാ കൊടുക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്.
1: പക്ഷേ ഇത്തരം ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അമ്മേൻ്റെ പാല് കൊടുക്കുന്നുള്ളത് കൊണ്ട് കൊച്ചു വേറെ ഒന്നും കഴിക്കണ്ട എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. കൊച്ചിന് ഞാൻ പറഞ്ഞത് കൂട്ട് 6 മാസം കഴിയുമ്പോൾ മുതൽ ഫുഡ് പ്ലസ് മദേഴ്സ് മിൽക്കാം, 6 മാസം വരെ മദേഴ്സ് മിൽക്ക് ഓൺലിയാണ്. അപ്പം മദേഴ്സ് മിൽക്ക് അല്ലെ അമ്മേന്റെ പാലിനാണ് ആദ്യത്തെ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ആറ് മാസം കഴിയുമ്പോൾ മുതൽ ഭക്ഷണവും അതിന് ഇമ്പോർട്ടന്റ് ആണ് അവരുടെ ഡയറ്റിൽ.
0: ഓക്കെ, ഈ ആറു മാസത്തിന് മുൻപ് അല്ലാതെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു തുടങ്ങുന്ന ആളുകളുണ്ടോ?
1: ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ചിലർ തേന് കൊടുക്കുന്നവരുണ്ട്, വൈമ്പ് കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ നമ്മുടെ നാട്ടില് പണ്ട് കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. വെള്ളം തൊട്ട് കൊടുക്കുന്നുണ്ട്,
0: മുത്തശ്ശി മെഡിക്കൽ.
1: അതെ, അപ്പോ അത് കൂട്ട്. പക്ഷെ അന്നത്തെ സാഹചര്യത്തിലല്ലേ അവർക്ക് അന്ന് ചെയ്തതിന് അവർക്ക് കാരണങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അപ്പൊ അത് സയൻസ് ബാക്ക്ഡ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇല്ല എന്നേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ അവരുടെ സാഹചര്യത്തിൽ അവർക്കത് ശരിയെന്ന് തോന്നി അവരത് ചെയ്തു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഡെഫിനറ്റ്ലി സയന്റിഫിക് എവിഡൻസസ് ഉണ്ട്. നമുക്ക് ആറ് മാസത്തിന് മുമ്പേ പിള്ളേരുടെ ഇന്റസ്റ്റൈൻസ് അല്ലെ അവരുടെ കുടൽമാലയ്ക്ക് ഈ അമ്മേന്റെ പാലല്ലാതെ വേറെ കാര്യങ്ങൾ ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ബ്രസ്റ്റ് മിൽക്ക് ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അതല്ലാതെ വേറെ ഏത് പാല് കൊടുക്കുമ്പോഴും അതിനോട് ബോഡിക്ക് റിയാക്ട് ചെയ്യാനും പിന്നീടുള്ള കാലങ്ങൾക്ക് അവർക്ക് അലർജി റിയാക്ഷൻസും ഉണ്ടാകാനും, ഇപ്പം ശ്വാസമുട്ടലാണെങ്കിലും വയറിനുള്ള അസ്വസ്ഥതകളാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകാൻ ആ കുട്ടികൾക്കാണ് സാധ്യത എപ്പോഴും കൂടുതൽ വരുന്നത്.
0: ഓക്കെ, ഏറ്റവും ഒരു കുഞ്ഞ് ചെടിയെ പരിപാലിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് നോക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്.
1: നമ്മളിപ്പം ബാക്കി ആനുവൽ വേൾഡ് നോക്കുമ്പം ഹ്യൂമൻ ബേബീസ് അല്ലെ മനുഷ്യർക്കാണ് ഏറ്റവും കൂടുതൽ കെയർ വേണ്ടത്. ബാക്കി എല്ലാവരും വിത്തിൻ ഫ്യൂ അവേഴ്സ് അല്ലെ കുറച്ച് മിനിറ്റ്സിനുള്ളിൽ തന്നെ അവർ ഓടാനും ചാടാനും അവർ തന്നെ പോയി പാല് കുടിക്കാൻ പറ്റും. പക്ഷെ നമ്മളുടെ കുട്ടികൾ കരയത്തെ മാത്രം, നമ്മൾ തന്നെ വേണം കുട്ടീനെ അതനുസരിച്ച് എടുത്ത് ഫീഡ് ചെയ്യുകയും അവർക്ക് എന്താ ബുദ്ധിമുട്ടെന്നുള്ളത് മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യേണ്ടത്.
0: ഓക്കെ സാർ, ഇനി അടുത്തൊരു സംശയം അല്ലെങ്കിൽ ആളുകൾ പറയുന്നൊരു കാര്യമാണ് കുഞ്ഞു കരയുന്നതെല്ലാം പാലിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ധാരണ ഒന്ന് മാറ്റം നന്നായിരിക്കില്ലേ?
1: അതിപ്പം എളുപ്പമെന്ന് പറയാൻ പറഞ്ഞാൽ നമ്മൾ വാത് ഉറക്കുന്നത് എല്ലാം കഴിക്കാൻ വേണ്ടിയല്ലല്ലോ, അതാണ് അതിനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ആൻസർ. നമ്മൾ വാത് ഉറക്കുന്നത് പല കാര്യത്തിന്, സംസാരിക്കാനാണ്, ചിലപ്പം വെറും കൂട്ടുപോവാ വിടാനാണ്, ചിലപ്പം എന്താ പറയാ ഏതെങ്കിലും ഒരു കാര്യത്തിന് അല്ലെ പല്ല് തേക്കാൻ എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും നമ്മൾ വാത് തുറക്കുന്നത്. അത് കൂട്ട് തന്നെ കുട്ടികളാണെങ്കിൽ കരയുന്നത് പല കാരണങ്ങൾക്കാണ്. അത്തേ വൺ ഓഫ് ദ മെയിൻ റീസൺസ് ഫുഡാണ്. അതല്ലാതെ അവർക്കിപ്പോൾ ഒരു ഡിസ്കംഫർട്ട്, വയറ്റിൽ ഗ്യാസ് ആയിട്ട് തോന്നി, നന്നായിട്ട് പാല് കുടിച്ചതിന് ശേഷം അവരെ ബേപ്പ് ചെയ്തിട്ടില്ല, അപ്പം ആ കുട്ടികൾക്ക് കരച്ചിലുണ്ടാകാം. എന്തെങ്കിലും കുട്ടിയെ കടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് ഡ്രസ്സ് എന്തെങ്കിലും അൺകംഫർട്ടബിൾ തോന്നുന്നു, എന്തെങ്കിലും ചൊറിച്ചിലോ ഇച്ചിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടും കുട്ടിക്ക് കരയാൻ പറ്റും. അപ്പം കരയുമ്പോൾ എപ്പോഴും എടുത്ത് പാല് കൊടുക്കുകയല്ല വേണ്ടത്. കരയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടി മൂത്രമൊഴിച്ചോ മോശം പോയിട്ടുണ്ടോ എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. അതില്ല എങ്കിൽ കുട്ടീൻ്റെ ദേഹത്ത് എന്തെങ്കിലും പാടോ ഈ അങ്ങനത്തെ കുഴപ്പങ്ങളുണ്ടോ എന്ന് നോക്കുക. ഇതില്ല എങ്കിൽ കൊച്ചിനെ ഒന്ന് തോളത്ത് കംഫർട്ട് ചെയ്യാൻ നോക്കുക, എന്നിട്ട് അതല്ല എങ്കിൽ മാത്രം ഫീഡ് ചെയ്യുക. പക്ഷേ പാലിന് വേണ്ടി കരയുന്ന കുട്ടി എപ്പോഴും ക്യൂസ് തരും, അവർ പാലിന് വേണ്ടി നോക്കുന്നു, അവർ വാ അതിനനുസരിച്ച് ഉളപ്പിക്കുന്നു. അപ്പം അങ്ങനത്തെ ക്യൂസ് ഉണ്ടെങ്കിലാണ് അത് ഫീഡിങ്ങിന് വേണ്ടി. അപ്പം കരയുന്നത് എല്ലാം പാലിനാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് തെറ്റായിരിക്കും.
0: തെറ്റായിരിക്കും. ഓക്കെ സാർ, ഇനി ചോദിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ചെറിയൊരു ഒരു കുഞ്ഞിനിടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകൾ ഡോക്ടർ സേതു സദാനന്ദൻ, ഡോക്ടർ മേഘ ചന്ദ്ര, ഡോക്ടർ നജിമ എന്നിവരുടെ സേവനവും ലാബ് ടെക്നീഷ്യന്മാരും ഒക്കെയുള്ള ന്യൂ ദേശീയ ഗ്രാൻഡ് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ പരുമല ഹോസ്പിറ്റലിൽ നിന്നും പ്രശസ്തനായിട്ടുള്ള ന്യൂനറ്റോളജിസ്റ്റ് ആൻഡ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ സിബി മാത്യു സാറാണ് നമ്മുടെ കൂടെയുള്ളത്. കുഞ്ഞിനൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
3: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
4: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
3: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

0: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 വിൽ ദ സൺഡേ സ്പെഷ്യൽ ന്യൂ ദേശിങ്കരാട് സ്കാൻസ്. കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ലാബ് ടെക്നീഷ്യന്മാരുമുള്ള ന്യൂ ദേശിങ്കരാട് സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഡോക്ടർ സിബി മാത്യു സാറാണ്, കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ആൻഡ് ന്യൂറോനെറ്റോളജിസ്റ്റ് ആണ് സർ. സെന്റ് ഗ്രിഗോറിയസ് മെഡിക്കൽ മിഷൻ ആൻഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്നും, നമ്മുടെ പരുമല ഹോസ്പിറ്റലിൽ നിന്നുമാണ് കുട്ടികളുടെ ആരോഗ്യം കുട്ടികളെയല്ല കുട്ടികളുടെ ആരോഗ്യ പരിചരണം എന്ന വിഷയത്തിൽ സാർ നമ്മുടെ കൂടെ സംസാരിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് സാറിനോട് കുറേ കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചാൽ എടുക്കേണ്ട വാക്സിനുകൾ എന്തൊക്കെയാണ്, കൃത്യമായി ഇത് എടുത്തിരിക്കണം, അങ്ങനെ നിർബന്ധമുള്ള നിയമങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് സാർ ഒന്ന് പറയാമോ?
1: ഓക്കെ, നമ്മൾ കുട്ടികൾ ജനിച്ച് കഴിഞ്ഞാൽ വാക്സിനേഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഡെഫിനറ്റ്ലി നമ്മൾ എടുക്കണം. ബിക്കോസ് ഈ വാക്സിൻസ് എടുക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ അസുഖങ്ങൾ കൊണ്ട് നമ്മൾക്ക് ചികിത്സകൾ ഇല്ലാത്ത അസുഖങ്ങളായിരിക്കാം ഒന്ന്. രണ്ട്, അതുകൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിന് കുട്ടിക്ക് ലൈഫ് ലോങ് ഡിസബിലിറ്റീസ് അല്ലെ, അതേ കൂട്ടി തന്നെ അവൻ്റെ ജീവന് ഹാനികരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസാണ് അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. അപ്പം അതുകൊണ്ടാണ് വാക്സിൻസ് എപ്പോഴും ഗവൺമെൻറ് വളരെ കോസ്റ്റ്ലി ആണെങ്കിൽ പോലും ഫ്രീ ആയിട്ട് നമുക്കത് അവൈലബിൾ ആക്കുന്നത്. അപ്പോൾ ഓരോ രാജ്യത്തിന് അവരുടെ അനുസരിച്ച്, അവരുടെ സാഹചര്യം അനുസരിച്ച് അവർക്ക് വാക്സിൻസ് ഷെഡ്യൂൾസ് ഉണ്ടാക്കും. പക്ഷെ ബേസിക് ആയിട്ട് ഏത് രാജ്യത്ത് പോയാലും എടുക്കേണ്ട വാക്സിൻസ് ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ ചില വാക്സിൻസ് അഡീഷണൽ ആയിട്ട് ആ കൺട്രി വേറെ കൺട്രീസിൽ വരാൻ പറ്റും. ബിക്കോസ് ഡെഫിനറ്റ്ലി ഇച്ചിരൂടും ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യാനും അവരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ബെറ്റർ ആയതുകൊണ്ട് അവർക്കത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിലാണ്.
0: ഓക്കെ സർ, ഇനി കുട്ടികളുടെ കരച്ചിൽ, ശ്വാസം പിടിച്ച് കരയുന്ന വിരുദ്ധന്മാരുണ്ട് കേട്ടോ. അത് ഞാൻ തുറക്കില്ല, ഞാൻ കരച്ചോണ്ടേ ഇരിക്കും. അപ്പോഴത്തേക്ക് വീട്ടുകാർക്കുണ്ടാകുന്നൊരു വെപ്രാളമുണ്ട്, കാരണം ഇത്ര സെക്കൻഡിൽ കൂടുതൽ അങ്ങോട്ട് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അവർ ഭയപ്പാടിലോട്ട് പോകും. ഈ ഒരു സിറ്റുവേഷൻ ഇതിനെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അല്ലെങ്കിൽ പതറാതെ വേറെ വഴിയില്ല, എന്താണ് ഒരു പേരൻസ് ചെയ്യേണ്ട കാര്യം?
1: ആക്ച്വലി ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. എന്താന്ന് പറഞ്ഞാൽ, പിള്ളേർ സാധാരണഗതിയിൽ അവർക്ക് വാശി പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ഒരു കളിപ്പാട്ട് എടുത്ത് മാറ്റി അല്ലെങ്കിൽ അവർക്കൊരു കാര്യം വേണോ അത് നമ്മൾ കേട്ടില്ല, അവരുടെ ദേഷ്യം കാണിക്കാൻ വേണ്ടിയായിരിക്കാം ഈ കുട്ടികൾ ഇത് കൊണ്ട് കരയുന്നത്. പക്ഷെ കരയുമ്പോൾ അവർക്ക് ശ്വാസം പിടിക്കാൻ അറിയാമെങ്കിലും ശ്വാസം തിരിച്ച് എടുക്കാൻ അറിയാത്തത് കൊണ്ടാണ് അവർ ആ സ്റ്റക്ക് പൊസിഷനിലോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് അവരെ എത്രയും പെട്ടെന്ന് അവരെ കരയിപ്പിക്കുക എന്നുള്ളതിലാണ് അതിൽ അനിവാര്യമായിട്ടിരിക്കുന്നത്. അപ്പോൾ പണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവരുടെ മുഖത്ത് ഊതും അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും അല്ലെ പുറം തട്ടിക്കൊടുക്കും, അങ്ങനത്തെ കാര്യങ്ങൾ. ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു നോക്ഷ്യ സ്റ്റിമുലേഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പം തുടയിൽ ഒരു ചെറിയ പിച്ചോ അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുമ്പം അവർ കരയും. കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ബുദ്ധിമുട്ട് മാറി. പക്ഷേ ഒരു രണ്ടോ മൂന്നോ മിനിറ്റോളം കുട്ടി അത് കൊട്ട് ശ്വാസം പിടിച്ച് നിന്നാൽ അവർക്ക് ഫിറ്റ്സ് വരാനും, അതല്ല അതിൽ കൂടുതൽ സമയം പോയാൽ അവർക്ക് മരണത്തിന് വരെ സാധ്യതകളുണ്ട്. അപ്പം അത് മാത്രമല്ല, ബ്രെയിൻ ഡാമേജും ഉണ്ടാകാം. ബിക്കോസ് ഇത്രയും നേരം ഓക്സിജൻ ബ്രെയിനിലോട്ട് പോകാതിരിക്കുമ്പം അത് അതനുസരിച്ച് ഇഷ്യൂസ് ഉണ്ടാക്കാം.
0: ഓക്കെ, ഈ കുട്ടികളുടെ അപസ്മാരം ഇതുകൊണ്ട് മാത്രം വരുന്നതാണോ, ഈ ശ്വാസം പിടിച്ചു വെക്കുന്ന?
1: അല്ല അല്ല അല്ല, ഈ ഒരു കേസിൽ ഞാൻ പറഞ്ഞ ഇത്രയും നേരം ബ്രെയിനിലോട്ടുള്ള ഓക്സിജൻ ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്നത് ആണെന്നാണ് പറഞ്ഞ. ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന്, ഉണ്ടാകണം എന്നും നിർബന്ധമില്ല, ഉണ്ടാകാനുള്ള സാധ്യത കൂടും. അപ്പം ഈ പിള്ളേർ ഇങ്ങനെ ചെയ്യുന്ന, ഈ ശ്വാസം പിടിക്കുന്ന പിള്ളേരുടെ കേസിൽ നമ്മൾക്ക് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എച്ച് ബി ഹീമോഗ്ലോബിൻ്റെ അളവ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൂട്ടി തന്നെ അവരുടെ ഹാർട്ടിൻ്റെ സ്റ്റാറ്റസ്, ബിക്കോസ് ചില പിള്ളേർക്ക് ഹാർട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇത് കൂട്ട് ബ്രെത്ത് ഹോൾഡിംഗ് സ്പെൽസ് അവർക്ക് ഉണ്ടാകാൻ പറ്റും. പക്ഷെ അതല്ലാത്ത പക്ഷം പിള്ളേരുടെ വെറുതെ അവരുടെ ഈ വഴക്കോ അല്ലെങ്കിൽ അവരുടെ ഈ ദേഷ്യം കാണിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പോലും ടൈം ഇത്രയും കൂടുതൽ എടുക്കും തോറും അതവർക്ക് ഇഷ്യൂസ് ഉണ്ടാക്കാൻ സാധ്യത കൂടും.
0: ഓക്കെ സർ, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ നിർത്താതെയുള്ള വൊമിറ്റിംഗ് ശ്രദ്ധിക്കേണ്ടതുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദഹനത്തിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കുമോ? ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ സാർ, അതുകൂടി ഒന്ന് പറയാമോ?
1: കുട്ടികളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ന്യൂ ബോൺ ബേബീസ്? ന്യൂ ബോൺ ബേബീസിൻ്റെ കേസിൽ നമ്മൾക്ക് ഇപ്പം അവർ ചെറിയ അളവിൽ കമിട്ടുക എന്ന് പറയും. അപ്പം അതെന്ന് പറഞ്ഞാൽ ഇപ്പം കുടിച്ച പാലിൻ്റെ ഒരു ഹാഫ് എമൗണ്ടിൽ താഴെയാണെങ്കിൽ നമ്മളതിന് റീവെജിറ്റേഷൻ അല്ല കമിട്ടുക എന്ന് പറയുന്നതിന്, അത് ഒരു ദിവസത്തിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം വരെ അത് നമ്മൾ കാര്യമായിട്ട് എടുക്കാറില്ല. അവർ ഫീഡിങ് ചെയ്ത് കഴിയുമ്പം പ്രോപ്പറായിട്ട് ബർപ്പ് ചെയ്യുക, അവരുടെ കിടക്കുന്ന പൊസിഷൻസ് കറക്റ്റ് ആക്കുക, ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനായിരിക്കും ആദ്യമേ പറയാം. പക്ഷെ അതല്ല, അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു, എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു, കുട്ടി കുടിക്കുന്ന പാല് തന്നെ ഫുള്ളി ഛർദ്ദിച്ചു പോകുന്നു, അങ്ങനത്തെ കേസസ് നമുക്ക് എപ്പോഴും അത് എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്.
0: ഓക്കെ സാർ, ഇനി അടുത്ത ഒരു സംഭവമാണ് ജനിച്ച കുട്ടികളുടെ മഞ്ഞപ്പിത്തം. ഇത് കണ്ട് വീണ്ടും നമ്മുടെ പ്രായമുള്ള ആളുകൾ, അറിവുള്ള ആളുകൾ വന്നിട്ട് ഇവരെ വെയിലത്ത് കൊണ്ട് വെക്കുന്നവർ കുഞ്ഞുങ്ങളെ കുറച്ച് നേരം ഈ വെയിൽ കൊള്ളുമ്പോൾ മഞ്ഞപ്പിത്തം മാറുമോ? ഇതൊരു സാറിനോട് ചോദിക്കണേന്ന് കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമായിരുന്നു. ഇത് ഓക്കെയാണ്, ഇത് കറക്റ്റ് ആണോ?
1: അതെ,
0: വെയിൽ കൊണ്ടാൽ മഞ്ഞപ്പിത്തം മാറുമോ?
1: വെയിൽ കൊണ്ടാൽ മഞ്ഞപ്പിത്തം മാറില്ല, വെയിൽ കൊണ്ടാൽ വൈറ്റമിൻ ഡി ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ അതുകൊണ്ട് വെയിൽ കൊള്ളുന്നോണ്ട് നഷ്ടമില്ല. രാവിലത്തെ മൈനേരത്തെ ഇളം വെയിൽ
0: നടക്കത്തില്ല.
1: മഞ്ഞപ്പിത്തത്തിന് നമ്മള് ഈ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അത്തല് ചെറിയ സയൻസ് ഉണ്ട്. എന്താന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മഞ്ഞപ്പിത്തം എന്ന് പറയാൻ പറ്റത്തില്ല. ബിലിറുബിൻ ഹൈ ലെവൽസ് ആയിട്ടുള്ള പിള്ളേര് അവരുടെ ബോഡിക്ക് അത് കൺവേർട്ട് ചെയ്യാൻ അവരുടെ ലിവർ ആ ഫങ്ഷണൽ സ്റ്റാറ്റസിലോട്ടായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കൊണ്ടാണ് അവരുടെ ബോഡിയിൽ ഈ ബിലിറുബിൻ്റെ അളവ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫോട്ടോതെറാപ്പി കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കുന്ന ആ റേസ് നമുക്ക് സൺലൈറ്റിൽ കൂടിയും കിട്ടും, പക്ഷെ കിട്ടുന്ന അളവ് വളരെ കുറവായതുകൊണ്ട് വെയിൽ കൊള്ളുന്നതുകൊണ്ട് ഒരു 0.1 അല്ലെ 1% മാക്സിമം ഒരു ചേഞ്ച് വരും എന്ന് മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അത് ഡിപ്പെൻഡ് ചെയ്യും എപ്പോഴാണ് പിടിക്കുന്നത്, എവിടെയാണ് പിടിക്കുന്നത്, ആ കാര്യങ്ങളിലെല്ലാം അത് ഫാക്ടറിൽ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ബിലിറൂബിൻ ഹൈ ആയിട്ടുള്ള പിള്ളേർ, അങ്ങനത്തെ പിള്ളേർക്ക് ഫോട്ടോതെറാപ്പി തന്നെയാണ് അവർക്ക് ബെനിഫിറ്റ് ചെയ്യുക. പക്ഷേ എല്ലാ കുട്ടികൾക്കും ഇളമയിൽ കിട്ടുന്നത് കൊണ്ട് അവർക്ക് ചെറിയ അളവിൽ ആ മഞ്ഞപ്പ് ഫിസിയോളജിക്കലായിട്ടുള്ള ആ മഞ്ഞപ്പ് കുറഞ്ഞോളൂ. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ അവർക്ക് വൈറ്റമിൻ ഡിന്റെ അളവ് കിട്ടും, അതുകൊണ്ട് അത് ബെനിഫിഷ്യൽ തന്നെയാണ്.
0: ഓക്കെ, ഇനി അടുത്തത് ഇനി വീണ്ടും ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൂക്കിന്റെ ഷേപ്പ് കുളിപ്പിക്കുന്ന സമയത്ത് മൂക്കി പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എപ്പോഴും മസാജ് ചെയ്ത് കഴിഞ്ഞാൽ മൂക്ക് വളരും എന്ന് കേട്ടിട്ടുണ്ട്. ഡോക്ടറിന് എന്താ പറയാനുള്ളത്?
1: നല്ലൊരു ചോദ്യമാണ്. പക്ഷേ അതിൻ്റെ ബെസ്റ്റ് ആൻസർ തരാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ENT ഡോക്ടേഴ്സിനായിരിക്കും. ബട്ട് ഡെഫിനറ്റ്ലി ഷേപ്പിന് മാറ്റം വരാൻ സാധ്യത വളരെ കുറവാണ്. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ മേൾഭാഗം എല്ലാണ്, താഴ്ഭാഗം കാർട്ടിലേജാണ്. രണ്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല. പിന്നെ കുട്ടി വളരുന്നതിനനുസരിച്ചാണ് ഷേപ്പ്, അതനുസരിച്ച് കുറച്ച് ചേഞ്ചസ് വരും. ഇനി ജസ്റ്റ് മസാജ് കൊണ്ട് ചേഞ്ച് വരുമെന്നുള്ളത് ഇല്ല. പക്ഷേ ആ മസാജിങ് ഏരിയ അവിടെ ആയതുകൊണ്ട് നമ്മുടെ കണ്ണീന്ന് മൂക്കിലോട്ടുള്ള ഒരു കണക്ഷനുണ്ട്. അപ്പം ആ ഡക്സ് സാധാരണഗതി പിള്ളേരിൽ അടഞ്ഞു പോകുന്നുണ്ട്, അവർക്ക് കണ്ണി പീള കിട്ടുക അങ്ങനത്തെ കാര്യങ്ങൾ ഇച്ചിരി കൂടുതലാണ്. അപ്പം ആ മസാജ് ചിലപ്പം അവരെ അത് ഹെൽപ്പ് ചെയ്യാം എന്ന് ഉള്ളത് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം പണ്ട് അത് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ മൂക്കിൻ്റെ ഷേപ്പിന് എത്രമാത്രം അത് എഫക്റ്റീവ് എന്ന്
0: അറിയില്ല. ജനറ്റിക് ആണ് ആ മൂക്ക്, അങ്ങനെ അങ്ങനെ തന്നെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഷേപ്പൊക്കെ തന്നെ കിട്ടത്തുള്ളൂ മൂക്കിന്.
1: കൂടുതലും അങ്ങനെ തന്നെ ആയിരിക്കും.
0: അപ്പോൾ നമ്മുടെ ഡോക്ടറിനോട് നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാം. നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത പീഡിയാട്രിഷ്യൻ ആൻഡ് നിയോനെറ്റോളജിസ്റ്റ് ഡോക്ടർ സിബി മാത്യു സാറാണ് നമ്മുടെ പരുമല ഹോസ്പിറ്റലിൽ നിന്നുമാണ് സാറ് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത്. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ഡിസ്ചാർജ് ആയതിനു ശേഷം, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തിയ സമയം, നിങ്ങളുടെ പരിചരണത്തിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കുട്ടിയിൽ ശ്രദ്ധിക്കേണ്ടത്?
1: ഓക്കെ, അതായത് നമ്മൾ നോർമലി ഡിസ്ചാർജ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം ഫസ്റ്റ് ഫീഡിങ് ആണ്. അപ്പോൾ കുട്ടി ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് പാല് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു നന്നായിട്ട് പാല് കുടിച്ച ഒരു കുട്ടി ഒരു 2-3 hours വരെ അവർക്ക് ഉറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 2.5 hours ഗ്യാപ്പിൽ ഒരു അലാറം വെച്ചിട്ട് കുട്ടി ചില്ല എങ്കിൽ അവരെ ഒന്ന് അവരുടെ പുതപ്പൊക്കെ ഒന്ന് തുറന്ന് വെക്കുമ്പോഴത്തേക്കിന് അവരൊന്ന് എണിച്ച് വന്ന് പാല് കുടിപ്പിക്കുക എന്നുള്ള നമ്മൾ ചെയ്യവേണ്ട. ഇനി രാത്രി സമയങ്ങളിൽ അവർ കൂടുതൽ ആക്റ്റീവാണ്, സാധാരണഗതിയിൽ ആദ്യത്തെ 3 months. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇച്ചിരൂടും ആക്റ്റീവ്ലി ഫീഡ് ചെയ്യാനാണ് നോക്കേണ്ടത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ മോഷൻ, ഒരു ദിവസം അവർ ഒരു 1 time മുതൽ ചിലപ്പോൾ ഒരു 2-3 days 1 time ആയിരിക്കാം ആദ്യത്തെ 2-3 months മോഷൻ പോകുന്നത്. അത് നമ്മൾ നോർമലായിട്ട് എടുക്കുന്നത്. പക്ഷേ ഡെയിലി ഒരു അറ്റ്ലീസ്റ്റ് ഒരു 6-8 വെറ്റ് ഡൈപ്പേഴ്സ് അല്ലെങ്കിൽ പ്രാവശ്യമെങ്കിലും ആൾ മൂത്രം ഒഴിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്.
0: ഓക്കെ സാർ.
1: പിന്നെ കൊച്ചിനെ കറക്റ്റായിട്ട് പൊതിഞ്ഞ് കിടത്തുക, കൂടുതൽ ആൾക്കാർ എടുത്ത് സ്ലീപ്പ് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്.
0: അല്ല, ഉറക്കത്തിന് എന്തെങ്കിലും ടൈം പറയുന്നുണ്ടോ, ഇത്ര ടൈം കുഞ്ഞുറങ്ങിയേ പറ്റുമോ, അങ്ങനെ എന്തെങ്കിലും സംഭവമുണ്ടോ?
1: നമ്മൾ പറയുന്നില്ല, അവരെന്തായാലും കിടന്നുറങ്ങും. അപ്പം ഫസ്റ്റ് 24 hours ഒരു ഡേയിൽ അവരൊരു 6-8 hours മാക്സിമം ആണ് ഉണർന്നിരിക്കുന്നത്. ബാക്കിയുള്ള ടൈം ഫുള്ളും അവർ ഉറക്കമായിരിക്കും. അതും ഞാൻ പറഞ്ഞത് കൂട്ട് ഡേ ടൈം ആയിരിക്കും അവർ കൂടുതൽ ഉറങ്ങുകയും രാത്രി ഒരു 10 o'clock മുതൽ ഒരു 2 മണി വരെയാണ് അവർ കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയം. അപ്പോൾ അവരുടെ ആ നാച്ചുറൽ ആയിട്ടുള്ള ആ റിതം നമ്മൾ അങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നതാണ് അവരുടെ ഡെവലപ്മെന്റിനും ഇച്ചിരി നല്ലത്.
0: ഓക്കെ സാർ, ഇനി ഞാൻ കേട്ടിട്ടുള്ള മറ്റൊരു കാര്യമാണ് കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കരുത് എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ ഓവറായിട്ട് നമ്മൾ കുഞ്ഞിനെ ആ ഒരു കുഞ്ഞ് സ്കിന്നൊക്കെ ഇല്ലേ, ആ ഒരു മൃദുലമായ ശരീരത്തൊക്കെ വലിയ ഇഞ്ചയൊക്കെ ഇട്ട് കുളിപ്പിച്ച് വെളുപ്പിച്ച് സുന്ദരനാക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. എന്താണ് സാറിന് ഇത്? ഇത് ഓക്കെയാണോ? സെറ്റപ്പാണോ? ഇത് അടിപൊളിയാണോ?
1: നമ്മള് ഇതൊക്കെ പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്.
0: എന്നെ ഇഞ്ചിട്ട് കുറെ കുളിപ്പിക്കുക.
1: ഓക്കെ, അതിന്റെ കേസിൽ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർ ആക്ച്വലി അവരൊരു സ്റ്റെറൈൽ എൻവയർമെന്റിൽ നിന്നാണ് വരുന്നത്. അവര് ഒരു അസുഖമോ അല്ലെങ്കിൽ വേറെ ഒരു കുഴപ്പമോ ഇല്ലാത്ത ഒരു മദറിന്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ള മദറിന്റെ ഭൂമിയിൽ നിന്ന് ആള് പുറത്തേക്ക് വരുവാണ്. അപ്പം ആൾക്ക് ആ അങ്ങനെ തരം വരുന്ന പ്രശ്നങ്ങൾ വളരെ കുറവാണ്. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് ഓവർ സ്കിൻ കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലീൻ ആക്കി വെക്കുക, അപ്പം അതിന് ഇളംചൂട് വെള്ളത്തിൽ സോപ്പ് വെച്ചിട്ട് കുളിപ്പിക്കുക എന്നുള്ളതിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അത് കൂടുതൽ മസാജിങ് ഡെഫിനറ്റ്ലി ഒരു ഇച്ചിരി ഹെൽപ്ഫുൾ ആയിരിക്കാം, ബിക്കോസ് അത് സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റും കാര്യങ്ങളും വരുന്നുള്ളതുകൊണ്ട്. പക്ഷെ അഗ്രസീവായിട്ട് ചെയ്യുന്നത്
0: സാർ, അടുത്ത ഞാൻ വീണ്ടും വിട്ടുപോയൊരു സംഭവമാണ്, വാക്സിൻ കൊടുത്ത ശേഷം പനിക്കുള്ളൊരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. പനിക്കും കുഞ്ഞിന് അതും പേടിക്കണം, അത് വീണ്ടും ഒരു ഡോക്ടറെ കാണേണ്ടതോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ എന്താണ്?
1: വാക്സിൻസ് നമ്മൾ പറഞ്ഞതിനനുസരിച്ച് വാക്സിൻസിന്റെ കേസിൽ നമ്മൾക്ക് ഒരു നോൺ സൈഡ് എഫക്റ്റ് ആയിട്ടാണ് നമ്മൾ ഫീവർ എടുക്കുന്നത്. അപ്പം മിക്കവാറുള്ള വാക്സിൻസ് എടുക്കുമ്പം ചിലർക്ക് ചെറിയ അളവിൽ പനി ഉണ്ടാകാം. ഇപ്പം നമ്മൾ കോവിഡ് വാക്സിൻസ് എടുത്ത സമയത്ത് നമുക്കറിയാം, നമുക്കറിയാവുന്ന എല്ലാവരും എടുത്തതിൽ കുറച്ച് പേർക്ക് മാത്രമേ പനി ഉണ്ടായുള്ളൂ, പക്ഷേ ബാക്കിയുള്ളവർക്ക് ചിലവർക്ക് വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൂട്ടി തന്നെ കുട്ടികൾക്കാണെങ്കിലും പനി എല്ലാവർക്കും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ പോലും DPT ഉള്ള വാക്സിൻസ്, ഡിഫ്തീരിയ, പെർട്യൂസിസ്, ടെറ്റനസ്, ഈ കാര്യങ്ങളുള്ള വാക്സിൻസിൽ സാധാരണഗതിയിൽ പിള്ളേർക്ക് ചെറിയ അളവിൽ പനി ഉണ്ടാകാം. അപ്പോൾ അത് നമ്മൾ സാധാരണ കൊടുക്കുന്നത് 1.5 മാസം, 2.5 മാസം, 3.5 മാസം സമയത്ത്. അപ്പോൾ ആ വാക്സിൻസ് എടുക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അവരുടെ പീഡിയാട്രിഷ്യൻ അല്ലെങ്കിൽ ന്യൂനേറ്റോളജിസ്റ്റ് അവരോട് പറയും നിങ്ങൾ പനീൻ്റെ മരുന്ന് കൃത്യമായിട്ട് കൊടുക്കണമെന്നുള്ളത്. അവർ പറയുന്ന അഡ്വൈസ് പ്രകാരം അവർക്ക് പാരസെറ്റമോളും അല്ലെങ്കിൽ ഏതാ മരുന്ന് അവർ തന്നേക്കുന്നത് അത് കൊടുക്കുന്നുണ്ട്.
0: ഓക്കെ,
1: അതല്ലാതെ റുട്ടീൻലി വാക്സിൻ എടുത്തതുകൊണ്ട് മരുന്ന് കഴിക്കണം എന്ന് നിർബന്ധമില്ല. പനി ഉണ്ടാകുന്നു അല്ലെങ്കിൽ പനിക്ക് ആള് വേദന കൊണ്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം മരുന്ന് കൊടുക്കേണ്ട ആവശ്യം വരുന്നു.
0: ഓക്കെ സാർ, ഇനി എനിക്ക് തോന്നുന്നു ഒരുപാട് അത്യാധുനിക സൗകര്യങ്ങളൊക്കെ ടെക്നോളജിയൊക്കെ നമുക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഗർഭാവസ്ഥ മുതൽ ഒരു കുട്ടിയെ ഏറ്റവും നന്നായിട്ട് പരിപാലിക്കാൻ ഇപ്പോൾ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് വന്ന് നോക്കുന്ന സമയം തൊട്ട് പിന്നെ ഗൈനക്കോളജി ആ ഒരു വിഭാഗത്തിൽ നിന്ന് ഡെലിവറി കഴിഞ്ഞ് ന്യൂനറ്റോളജിസ്റ്റിന് എടുത്ത് വരുന്ന ഒരു വലിയൊരു സ്റ്റഡിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ അനോമലി കേസിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച കുട്ടികളെ പ്രത്യേക പരിചരണ വിഭാഗത്തിലേക്ക് നിങ്ങൾ മാറ്റാറുണ്ട്. അപ്പോൾ ആ ഒരു സ്കാനിങ് റിപ്പോർട്ടൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ടാണോ ഈ കുഞ്ഞിൻ്റെ ബാക്കി കാര്യങ്ങളും ചികിത്സകളും ഒക്കെ നോക്കാറുള്ളത്?
1: ഡെഫിനറ്റ്ലി, നമ്മൾ ആദ്യമേ ഒരു അനോമലി സ്കാൻ എന്ന് പറഞ്ഞ് ചെയ്യും. അപ്പം ആദ്യമേ ഡേറ്റിംഗ് സ്കാൻ ചെയ്യും. അപ്പം അതിൽ നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടത്തില്ല. അപ്പം ജസ്റ്റ് നമ്മൾക്ക് ഏകദേശം മദറിൻ്റെ ലാസ്റ്റ് സൈക്കിളും കുട്ടീൻ്റെ ഏകദേശം എപ്പോഴത്തേക്കിനായിരിക്കാം ഡെലിവറി എന്നുള്ളതിന് നമുക്കൊരു ഊഹം കിട്ടാൻ വേണ്ടി മാത്രമേ അത് ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന അനോമലി സ്കാൻ, അതാണ് മെയിൻ ആയിട്ടുള്ള സ്കാൻ. പത്തേലാണ് നമ്മൾക്ക് ഡെഫിനറ്റ്ലി എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പം ആ സ്കാൻ ചെയ്യുമ്പോൾ അഥവാ അത്തേൽ ചില പാരാമീറ്റേഴ്സ് നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ ആ പാരാമീറ്റേഴ്സിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ അങ്ങനത്തെ പിള്ളേരെ ഇപ്പം നമ്മൾക്ക് ഫീറ്റൽ മെഡിസിൻ എന്ന് പറഞ്ഞ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് അവൈലബിൾ ആണ്. അപ്പം അത്തേൽ ഇച്ചിരൂടും ഡീറ്റെയിൽഡ് ഫീറ്റൽ സ്കാൻസ് നമ്മൾ ചെയ്യും. അപ്പം അത്തേൽ ഈ കണ്ട വേരിയേഷൻസ് ശരിക്കും ആ വേരിയേഷൻ നമ്മൾക്ക് പ്രശ്നമുണ്ടാക്കാൻ പറ്റുന്നതാണോ അല്ലെ അത് ഇനി ഫോളോ അപ്പ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആ സ്കാനിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനിക്കുന്നത്. അങ്ങനെ കുഴപ്പമുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ മദറിന്റെ ഫോളോ അപ്പ് ഇച്ചിരൂടും ക്ലോസ് അപ്പ് ആയിരിക്കും. അതല്ല എങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന കൂട്ടായിരിക്കും അവർ ഫോളോ അപ്പ് പോകുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഹാർട്ടിൽ ഹോൾ ഉണ്ട് അല്ലെ കിഡ്നിക്ക് ചെറിയ വീക്കം കാണിക്കുന്നു, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ തലേന്റെ വളർച്ചയ്ക്ക് എന്തോ വ്യത്യാസം കാണിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ ക്ലോസ് അപ്പ് ഫോളോ അപ്പ് ചെയ്തിട്ട് അതിന്റെ കൂടെ തന്നെ അവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും അവരോട് അവരുടെ കെയറിൽ ഇൻവോൾവ് ആകുന്നത്.
0: ഓക്കെ സാർ, ഇങ്ങനെ ഒരു ടീം വർക്ക് ആയതുകൊണ്ട് തന്നെ ഒരു വലിയ വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല, നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ കണ്ടുപിടിക്കുന്നതുകൊണ്ട്. ഓക്കെ സാർ, ഇനി പറയുന്നു ഹാർട്ട് ഡിസീസ് കാണുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷവും ആ കുട്ടിക്ക് അതിനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു പരിചരണവും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് നമ്മുടെ വിങ് അതിനെ നോക്കുന്നത്?
1: ഇപ്പൊ നമ്മള് ആന്റിനേറ്റലി മീൻസ് പ്രസവിക്കുന്ന മുമ്പേ തന്നെ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ജനിച്ചു കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ഫോളോ അപ്പ് സ്കാൻ ആയിട്ട് നമ്മളത് ചെയ്യും. അപ്പൊ ആ ഫോളോ അപ്പ് സ്കാൻ ചെയ്യുന്നതിന് നമ്മൾ ടൈം പീരീഡ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത്തേലും പാരാമീറ്റേഴ്സ് വെച്ചിട്ടുണ്ട്. ഇന്ന അളവിന്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ ഇന്ന ഇന്ന സമയത്ത് ചെയ്താൽ മതി. അതല്ല, കൊച്ചിന് ഇന്ന അളവിലാണ് പക്ഷേ ഇന്ന ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ഇച്ചിരൂടെ നേരത്തെ ചെയ്യും. അപ്പം ചില ഹോൾസ് തന്നെ കൊച്ചു ജനിച്ചു കഴിയുമ്പോൾ തന്നെ അടഞ്ഞു പോകുന്ന ഹോൾസ് ഉണ്ട്, ചിലത് അടഞ്ഞു പോകില്ല. അപ്പം അടഞ്ഞു പോകാത്തതിന് മാത്രമേ പിന്നീടുള്ള ഫെർദർ ഫോളോ അപ്സ് വരുന്നുള്ളൂ
0: എന്നുള്ളതാണ്. ഇനി ഞാൻ കുട്ടികൾ ജനിച്ചതിന് ശേഷമുള്ള ഈ ഒരു കിഡ്നിയുടെ വീക്കം അതിനൊക്കെ സ്കാനിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, എന്തായിരിക്കാം ഡോക്ടർ അങ്ങനെ വരാനുള്ള ഒരു കാരണം?
1: ഓക്കെ, കിഡ്നീന്റെ വീക്കമാണെങ്കിലും ഇത് കുട്ടീനെ ആന്റിനേറ്റലി മിക്കവാറും സമയത്ത് ഇപ്പം ഡിറ്റക്ട് ചെയ്യാറുണ്ട്. അപ്പം ഡിറ്റക്ട് ചെയ്യുമ്പം കിഡ്നിയിൽ നിന്ന് നമ്മൾ കിഡ്നിയിൽ നിന്ന് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് യൂറിൻ നമ്മളുടെ യൂറിനറി ബ്ലാഡർ എന്ന് പറഞ്ഞ ഒരു സഞ്ചിയിലേക്കാണ് പോകുന്നത്. അപ്പം ആ പോകുന്ന ആ വഴിയിൽ എവിടെയെങ്കിലും ചെറിയൊരു തടസ്സം അല്ലെങ്കിൽ ഒരു ബ്ലോക്കേജ് കൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ വാൽവ് ഉണ്ട് അവിടെ എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് കൂട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീക്കം ഉണ്ടാകും. അപ്പം ഈ പിള്ളേർക്കും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ ജനിച്ചു കഴിയുമ്പം മൂന്നാമത്തെ അല്ലെ ഏഴാമത്തെ ദിവസം അവർക്ക് സ്കാൻ ചെയ്യുകയും അതുകൂട്ട് അത്തേൽ പിന്നെ കാണുന്ന പാരാമീറ്റേഴ്സ് അനുസരിച്ചായിരിക്കും നമ്മൾ മുന്നോട്ട് ഫെർദർ സ്കാൻ വേണോ വേണ്ടയോ അല്ലെങ്കിൽ ഫെർദർ ഫോളോ അപ്പ് വേണോ വേണ്ടയോ എന്ന് നോക്കുന്നത്. അപ്പം അത്തേ ചില പിള്ളേർക്ക് ചിലപ്പം സർജിക്കൽ മെഷേഴ്സ് വേണ്ടി വരുമായിരിക്കും, ചില പിള്ളേർക്ക് ആവശ്യമില്ല. പിന്നെ അവർക്ക് പിന്നെ ഈ കിഡ്നിക്ക് വീക്കമുള്ളപ്പം അവർക്ക് യൂറിനറി ഇൻഫെക്ഷൻസിന് എപ്പോഴും സാധ്യത ഉണ്ട്. അതേ കൂട്ടി തന്നെ യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ കോംപ്ലിക്കേഷൻസിലോട്ട് പോകാൻ സാധ്യത കൂടുതലായിരിക്കും. അപ്പം ആ കാര്യങ്ങൾ നമുക്ക് അവരോട് ഇച്ചിരൂടും നേരത്തെ പറഞ്ഞു കൊടുക്കാനും അതിനുവേണ്ടിയുള്ള മെഷേഴ്സ് വരാതിരിക്കാൻ അവർക്ക് നോക്കാനും ഇച്ചിരൂടും എളുപ്പമായിരിക്കും.
0: തീർച്ചയായിട്ടും സാർ. ഇനി അടുത്തതായിട്ട് ചോദിക്കാനുള്ള, ഗർഭകാലത്ത് മാത്രം സ്ത്രീകളിലേക്ക് ഒരു പ്രമേഹ രോഗം വരാറുണ്ട്, ആ ഒരു ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം കുഞ്ഞിനുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ടോ? അപ്പോൾ ആ കുട്ടികളെ പ്രമേഹ രോഗികളായിട്ടുള്ള അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേക പരിചരണത്തിലാണോ നമ്മൾ നോക്കുന്നത്?
1: പ്രസവ സമയത്തുള്ള ഡയബറ്റീസ് നമ്മൾ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയും. അപ്പം ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ള മദറിനാണ് റിസ്ക് കൂടുതൽ. അവർക്ക് ലൈഫ് ടൈം റിസ്ക് ഓഫ് ഇനി അവർക്ക് പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അവരുടെ കുട്ടിക്ക് ഉണ്ടാകാനുള്ളത് അവരുടെ നാച്ചുറൽ ജനറ്റിക് ആ പാരാമീറ്റേഴ്സിൽ തന്നെയാണ് അവർക്ക് ആ റിസ്ക് ഉള്ളത്. മദറിന് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായതുകൊണ്ട് കുട്ടിക്ക് പ്രമേഹം ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് ഉണ്ടാകാനുള്ള
0: സാധ്യതയുണ്ട്.
1: പിന്നെ മദറിന് ജെസ്റ്റേഷണൽ സമയത്ത് ഷുഗർ കൂടുന്നത് കൊണ്ട് കൊച്ചിന് ജനിച്ച് കഴിയുമ്പോൾ കുറയാനാണ് സാധ്യത. അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കുട്ടി ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ അവരെ ഇച്ചിരൂടും ക്ലോസ്ലി ആയിരിക്കും ഒബ്സർവ് ചെയ്ത് ഷുഗർ ലെവൽസ് മോണിറ്റർ ചെയ്യാറുണ്ട്.
0: ഓക്കെ സാർ, ഇനി വീണ്ടും ഞങ്ങൾ അവയിലെ പരുവത്തിലേക്ക് ക്വസ്റ്റ്യൻസ് മാറി മാറി കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം എത്ര സമയത്തിനുള്ളിൽ മോഷൻ പോയിരിക്കണം, ഇങ്ങനെ അതൊക്കെ നിങ്ങൾ നോക്കുക, അല്ല നിങ്ങൾ നോക്കുക, അങ്ങനെയാണല്ലോ സാർ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അതൊക്കെ ഇത്ര ടൈമുണ്ടോ, ഈ കരയുന്നതിന് ഇത്ര നേരത്തുള്ളിൽ കരയണം എന്ന് പറഞ്ഞതുപോലെ മോഷൻ പോകുന്നതിനും അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടോ?
1: ഓക്കെ, നമ്മൾക്ക് സമയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ 24 and 48 അവേഴ്സ് ആയിട്ടാണ് എടുക്കുന്നത്. ഫസ്റ്റ് മോഷൻ അറ്റ്ലീസ്റ്റ് 24 hours ഒരു ടൈമില്ലെങ്കിലും പാസ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കും. അതിൻ്റെ അകത്ത് പാസ് ചെയ്യുന്നില്ല എങ്കിൽ മീൻസ് കുട്ടിക്ക് ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് ഒരു 36 to 48 hours വരെ നമ്മൾക്ക് ഒബ്സർവ് ചെയ്യും. ചിലയിടത്ത് നമ്മൾ അതിന് സ്റ്റിമുലേഷൻ കൊടുക്കും. യൂറിൻ ആണെങ്കിൽ ഫസ്റ്റ് 48 hours അകത്ത് ഒരു ടൈമിനെങ്കിലും യൂറിൻ പോയിരിക്കണം. ഫസ്റ്റ് 48 hours വരെ സമയമുണ്ട്. ബിക്കോസ് കൊച്ച് ജനിച്ച സമയത്ത് ചിലപ്പം വയറ്റിൻ്റെ അകത്ത് തന്നെ യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പിന്നെ ഇനി ഫീഡിങ്ങും കാര്യങ്ങളും ആയി വരുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് കൂട്ട് അവർ കൂടുതൽ സമയം ഉറക്കമാണ്. അപ്പം ഫീഡ് എടുത്തു വന്ന ടൈമും ഈ കാര്യങ്ങളും ബോഡിയിൽ നിന്നുള്ള വെള്ളാംശം പോകുന്നത് ഈ കാര്യങ്ങളെല്ലാം ഒരു ഇച്ചിരി എന്താ പറയുക, കുട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വരുന്ന ആ ടൈം നമ്മൾ കൊടുക്കണമല്ലോ. അതിന് നമ്മൾ സാധാരണ 48 hours വരെ ടൈം കൊടുക്കാറുണ്ട്. 48 hours അകത്ത് യൂറിൻ പോയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഷുഡ്രിങ്ക് അപ്പൻ.
0: അതെ, നമ്മള് നിയോനട്ടോളജി ബേസ് ചെയ്താണ് ഇപ്പൊ പോയതും മുഴുവനും. ഇതൊക്കെ പീഡിയാട്രിക് ലെവലിലോട്ട് വന്നാലോ, കുട്ടികളില് ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത അലർജി ആയിരിക്കും, നിർത്താത്ത ശ്വാസം മുട്ടൽ, അലർജി ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പോ അലർജി രോഗങ്ങൾ, കുട്ടികളുടെ അലർജി രോഗങ്ങൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ, പേരൻസ് എടുക്കേണ്ട കെയറിങ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് സാർ, അതൊന്ന് പറയാമോ?
1: ഓക്കെ, നമുക്ക് എപ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞത് കൂട്ട് 6 months കഴിയുമ്പോൾ നമ്മൾ പതുക്കെ ഫുഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. പറഞ്ഞല്ലോ, ആ സമയത്ത് എപ്പോഴും ബെസ്റ്റ് എല്ലാ കാര്യങ്ങളോടും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാതെ പല കാര്യങ്ങൾ വൺ ബൈ വൺ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതാകുമ്പോൾ കുട്ടിക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ഫുഡിനോട് അലർജീസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ആ സമയത്ത് തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അഥവാ നമ്മൾ ആ ടൈം പീരീഡ് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും കുട്ടിക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ അലർജീസ് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫുഡ്സ് സ്കിപ്പ് ചെയ്തിട്ട് നോക്കാം. അതല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ട് നമുക്ക് അലർജി ടെസ്റ്റിംഗ് അവൈലബിൾ ആണ്. അപ്പം അതിൻ്റെ പാനൽസ് ഉണ്ട്. അത് ഇപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണോ, വായുവിൽ നിന്നുള്ള ഇൻഹേലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണോ, പെയിൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നാണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ടെസ്റ്റ് ഇപ്പം അവൈലബിൾ ആണ്. ആ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് ആ പാനലിൽ തന്നെ ഏതൊക്കെ കാര്യങ്ങൾക്ക് അലർജി ഉണ്ടെന്ന് നമുക്കിപ്പോൾ അറിയാൻ പറ്റും.
0: ഓക്കെ സാർ, അതോടൊപ്പം തന്നെ കുട്ടികളുടെ ശ്വാസം മുട്ടൽ ഓരോരോ ഏജ് വരെ നിർത്താതെ വരുന്ന സംഭവമാണ് പല കുട്ടികൾക്കും. അത് എന്താണ്, അത് എങ്ങനെ ചികിത്സിച്ച് മാറ്റാൻ പറ്റും, അത് അതിനെ പറ്റിയിട്ട് കൂടി ഒന്ന് വിശദീകരിക്കാമോ സാർ?
1: ശ്വാസം മുട്ടൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ആസ്മ എന്ന് പറയുന്നത് വലിയവരുടെ ഒരു രോഗമായിട്ടാണ് കാണുന്നത്. പക്ഷേ അതിൻ്റെ ചെറിയ തുടക്കം ഈ പറഞ്ഞത് കൂട്ട് ചെറുപ്പത്തിൽ തന്നെ ആകാൻ പറ്റും. അത് നമ്മൾ ചൈൽഡ്ഹുഡ് ആസ്മ എന്ന് പറഞ്ഞാണ് ട്രീറ്റ് ചെയ്യാറുള്ളത്. അപ്പം ശ്വാസം മുട്ടൽ എന്ന് പറയുമ്പം അവർക്ക് ഏതെങ്കിലും പെർട്ടിക്കുലർ അലർജൻസ് അല്ലെങ്കിൽ ഇപ്പം പൊടി അല്ലെങ്കിൽ തണുപ്പ്, കൂടുതലായിട്ട് എക്സസൈസ് അല്ലെങ്കിൽ ഓട്ടം ചാട്ടം കളി, അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവരുടെയും ശ്വാസകോശം ഒന്ന് ചുരുങ്ങും. പക്ഷേ ഈ പ്രവണത കൂടുതൽ കാണിക്കുന്ന ആൾക്കാർക്ക് ആ ചുരുക്കം കൂടുതലായിരിക്കും. അപ്പോൾ അവർക്കാണ് ഈ തരം ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് നമുക്ക് അലർജി സ്പെഷ്യലിസ്റ്റ് പൾമിനോളജിസ്റ്റിൻ്റെ സഹായം തേടിയിട്ട് നമുക്ക് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്ലസ് ഇപ്പം നമുക്ക് ഇൻഹേലേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് നെബുലൈസേഷൻസ്, ഇൻഹേലേഴ്സ് അങ്ങനത്തെ തെറാപ്പിയിലായിരിക്കും അവരെ നമ്മൾ കൂടുതലായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്.
0: ഓക്കെ സാർ, ഇനി ഞാൻ സാറോട് ചോദിക്കുകയാണ്, നമ്മുടെ മാവേലിക്കര തട്ടാരമ്പലക്കാരനാണ്, അവിടെ നിന്ന് സാറ് കുറേ ദൂരങ്ങളിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അടിമാലിയിൽ മോർണിംഗ് സ്റ്റാർ ഹോസ്പിറ്റലിൽ, ഗുഡ് സാം തേനിയിൽ, ഈരാറ്റുപേട്ടയിൽ, അങ്ങനെ അങ്ങനെ അങ്ങനെ ഈ തേയിലത്തോട്ടങ്ങളുടെ നടുവിലോട്ട് പോകാനുള്ള ഒരു ആ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ കുറച്ച് ഉൾനാടൻ പ്രദേശങ്ങളോട് വല്ലാത്തൊരു പ്രണയമാണോ?
1: ഓക്കെ, വർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ദൂരെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ എക്സ്പീരിയൻസ് ഒരു ഇച്ചിരി വേറെ ലെവലാണ്. നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്നതിലും അത് വേറെ ഒരു ഫീലാണ്. അപ്പോൾ ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഇപ്പം നോക്കി വരുമ്പോൾ എല്ലാം ടൂറിസ്റ്റ് ഏരിയ.
0: അതെ, സാറിൻ്റെ എക്സ്പീരിയൻസ് അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഈ സാറിൻ്റെ ഓഫ് റോഡൊക്കെ പോകാൻ വേണ്ടിയിട്ടാണോ അങ്ങോട്ടേക്ക് പറയുന്നത്?
1: ബൈ ചാൻസ് ആണ്, പക്ഷേ പോയ സ്ഥലങ്ങളെല്ലാം വളരെ നല്ല സ്ഥലങ്ങളാണ്, കാണാൻ മനോഹരമായ സ്ഥലങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെ എക്സ്പീരിയൻസിലും അത് കൂടുതലായിട്ട് ആഡ് ചെയ്തു. എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് അവിടെ ആയിരുന്നു. അപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയപ്പം ഞാനത് എടുത്തു പോയി എന്നുള്ളത്.
0: ഇപ്പം തൊട്ടരികെ അല്ലേ പരിമല ഹോസ്പിറ്റലിലോട്ട്? എനിക്ക് തോന്നുന്നു 10-20 മിനിറ്റ് ദൂരമൊക്കെ ഉള്ളു തോന്നുന്നു.
1: ഓടിപ്പോയി വരാം,
0: ഓടിപ്പോയി വരാം. ഫാമിലി ടൈം കിട്ടും, മീ ടൈം കിട്ടും, അങ്ങനെ കുറേ സംഭവങ്ങൾ. എനിക്ക് തോന്നുന്നു ഈ കുട്ടികളുടെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത വരുന്നത് നട്ടപ്പാതിരാത്രി ആകുമ്പോൾ എന്തെങ്കിലും അസുഖം വരും ആ സമയത്തൊക്കെ. ഇപ്പം ഒരു പേരൻസിനെ അവർ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന അവരുടെ കുഞ്ഞുങ്ങളുടെ ഡോക്ടറിനോടാണ് അവർ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത്. ആ ഡോക്ടർ ഏതെങ്കിലും ഒരു വെക്കേഷൻ ടൈമിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇവർക്ക് ആദ്യമാണ്, എന്ത് ചെയ്യും? അങ്ങനെ സാറിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, ചില കുട്ടികളുടെ മുഖം ഇങ്ങനെ ഓർമ്മ വരാറുണ്ടോ, ഡോക്ടർ മാമനെ കണ്ടു കഴിഞ്ഞാലേ സമാധാനമുള്ളൂ, അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയാമോ?
1: എനിക്ക് അങ്ങനെ പറയാനാണെങ്കിൽ എനിക്ക് 1-2-3 പേഷ്യൻസ് ഉണ്ട്. അവര് ഞാൻ അടിമാലിയിലാണ് ആദ്യമേ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അവിടെ അവരെ കണ്ടിട്ടുള്ള മീൻസ് അവരവിടെ ചില കാര്യങ്ങൾക്കായിട്ട് ഇത് ചെയ്തു, ട്രീറ്റ് ചെയ്തു. പക്ഷേ അതിനുശേഷം അവർ പിന്നീട് ഒരു ചെറിയൊരു അസുഖം വരുമ്പം ഞാൻ തേനി പോയപ്പോൾ അവർ തേനിയിൽ വന്നില്ല കണ്ടിട്ടുണ്ട്. ഞാൻ ഈരാട്ടുപേട്ടയിൽ പോയി, അവരെന്നെ ഈരാട്ടുപേട്ടയിൽ പോയി വന്ന് കണ്ടിട്ടുണ്ട്. സോ അതെന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണ്. അത് നമ്മൾ ഫാമിലിയായിട്ടൊരു കണക്ഷൻ ഉണ്ടാകുവാണ്. അപ്പോൾ ഒരു ആ വീട്ടിലെ ഒരു കുട്ടിയെ നോക്കി, പക്ഷെ അവരുടെ അടുത്ത കുട്ടി ജനിച്ചപ്പോഴും അവർ ഓൾ ദ ഇത്രയും ഡിസ്റ്റൻസ് വന്ന് കാണിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രത്യേക സന്തോഷമാണ്. അതാണ് നമ്മളുടെ വർക്കിൽ നിന്നുള്ള നമ്മളുടെ ഒരു സന്തോഷം, ഹാപ്പിനെസ് എന്ന് പറയുന്നത്.
0: അതെ, ഈ കുട്ടി വലുതായാലും നമ്മുടെ ഡോക്ടർ ആംഗിൾ,
1: അതെ, നമ്മളിപ്പം ബോഡി കൂടെ ആണെങ്കിൽ പോകുമ്പോഴും അത് എന്റെ
0: ഡോക്ടറാണ്
1: എന്ന് പറയുമ്പോൾ നമുക്കത് ഒരു വളരെയധികം
0: നിഷ്കളങ്കമായ സ്നേഹം കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്.
1: അവർ വേറെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, ബട്ട് അതേ സമയത്ത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന സത്യത്തിൽ വേദനകളാണ്. ബിക്കോസ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, അവരെ ഹോസ്പിറ്റലാക്കുന്നു, പക്ഷെ എന്നാൽ പോലും അവര് അതെല്ലാം മറന്ന് ഇപ്പം റിവ്യൂവിന് വരുമ്പോൾ പോലും അവർ നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്നതും അവരുടെ ആ കള്ളച്ചിരിയും കളിയും ആ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം മനസ്സിന് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ.
0: അവരുടെ മനസ്സിലെങ്ങനെ നിറഞ്ഞു നിൽക്കും ആ ഡോക്ടർ ഉണ്ട്, ഞങ്ങളുടെ എന്ത് വന്നാലും പരിഹരിക്കാനൊരു.
1: ചില പിള്ളേരാണെങ്കിൽ നമുക്കാണെങ്കിൽ വരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ വരച്ചോണ്ട് വരും. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വന്നപ്പോ മുട്ടായി മേടിച്ചോണ്ട് എനിക്ക് വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്തിനാ, അപ്പൊ പറഞ്ഞു അല്ല ഡോക്ടറിന് എനിക്ക് ഡയറി മിൽക്ക് തരണം അതിനുവേണ്ടി കൊണ്ടുവന്ന. അപ്പോ അത് കുട്ടി അവരുടെ ബർത്ത്ഡേ ആകുമ്പോ, അപ്പൊ അതൊക്കെ ആ കുട്ടിയായിട്ട് ചെയ്യുന്ന, മീൻസ് പേരൻസ് പറഞ്ഞ് ചെയ്യുന്നതല്ല, കുട്ടിയായിട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോ അത് നമുക്ക് അതൊരു സ്പെഷ്യൽ
0: മനസ്സിലൊരു സന്തോഷമാണ്. ശരിക്കും അധ്യാപകർക്കും കുഞ്ഞുങ്ങളുടെ അധ്യാപകർക്കും പീഡിയാട്രീഷനും കിട്ടുന്ന ഒരു പ്രത്യേക ഒരു ഇതാണ്, ഒരു പോസ്റ്റാണ്. അപ്പൊ സാറെ ഇത് വലിയൊരു ഉപകാരമായിരുന്നു നമുക്ക് ഇങ്ങനെ ഒരു സ്ലോട്ട്. നമുക്ക് എല്ലാ ഞായറാഴ്ചകളിലും ഡോക്ടേഴ്സ് വിവിധ വിഭാഗത്തിൽ നിന്നുള്ള ഡോക്ടേഴ്സ് വരും. നമ്മുടെ റേഡിയോ നിൽക്കുന്ന ഒരു സാധാരണ ഏരിയയിലാണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എവിടെ എടുക്കണം, എവിടെ ഒരു ഡോക്ടർ എടുത്ത് പോകണം, ഇതാണ് നമ്മുടെ ഈ ഒരു പരിപാടിയുടെ ലക്ഷ്യം. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ ഞങ്ങളുടെ കൂടെ ചേർന്നതിനും ഞങ്ങളുടെ ശ്രോതാക്കളോടൊപ്പം സംസാരിച്ചതിനും. ഇനിയും എൻ്റെ റേഡിയോ 91.2 വരണം. എനിക്ക് തോന്നുന്നു ഒരു ഒരു ഒന്നോ ഒന്നോ മണിക്കൂർ കൊണ്ട് നമുക്ക് എല്ലാ വിവരങ്ങളും പറയാൻ പറ്റില്ല. പക്ഷേ തൊട്ടരികെ പരുമല ഹോസ്പിറ്റലിൽ നമ്മുടെ സാറുണ്ട്. ഞങ്ങളുടെ പേഷ്യൻസ് ഒക്കെ കേട്ടിട്ട്, ഞങ്ങളുടെ ശ്രോതാക്കളൊക്കെ കേട്ടിട്ട്
1: ഡൗട്ട്സ് ഉള്ളവർക്ക് ഞങ്ങളെ വന്ന് മീറ്റ് ചെയ്യാം. നമുക്ക് അവർക്ക് ബിക്കോസ് പീഡിയാട്രിക്സിൽ അസുഖങ്ങളെക്കാട്ടും കൂടുതൽ ഡൗട്ട്സ് ആണ്. അപ്പം പേരൻസിന് പലവിധ സംശയങ്ങളുണ്ട്, ഇത് ചെയ്യണോ അത് ചെയ്യണോ, ഇന്ന ഫുഡ് കൊടുക്കണോ വേണ്ടയോ. അപ്പം ആ തരം ഡൗട്ട്സ് ആണ് കൂടുതൽ സമയത്ത് വരുന്നത്. അപ്പം അത് ഡെഫിനറ്റ്ലി അവർക്ക് അവരുടെ കുട്ടികളുടെ ഡോക്ടർ, അത് ആരവർക്ക് അവൈലബിൾ ആയിട്ടുള്ള അവരോട് കണ്ട് വേണം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ
0: കുട്ടിയെ പരീക്ഷിക്കരുത്. സ്ഥിരമായിട്ട് ഒരു ഡോക്ടറെ തന്നെ കാണണം എന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ സാർ വിശ്വസിക്കുന്നുണ്ടോ?
1: സ്ഥിരം ഒരു ഡോക്ടറിനെ അല്ല, ഇപ്പം നമ്മൾ ഒരു പ്രത്യേക അസുഖത്തിന് ഒരാളെ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും ഡെഫിനറ്റ്ലി ബെറ്റർ. ബിക്കോസ് ആ രോഗത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സ് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ എപ്പം റെഫർ ചെയ്യണം, അല്ലെങ്കിൽ ഏത് വരെ നോക്കാം, അല്ലെ ഫെസിലിറ്റീസ് അനുസരിച്ച്, പേരൻസിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. പക്ഷേ ഡിസിഷൻ എപ്പോഴും പേരൻസിൻ്റെ ആയിരിക്കണം. അപ്പം ഡോക്ടേഴ്സ് അവരോട് അത് ഡിസ്കസ് ചെയ്യാൻ പറ്റും. മീൻസ് നമ്മൾ ഇന്ന കാര്യത്തിനാണ് നോക്കുന്നത്, ഇതിന് അപ്പുറം പോകുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ റെഫർ ചെയ്യും, അല്ലെങ്കിൽ ഇന്ന സ്പെഷ്യലിസ്റ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റോട് നമുക്ക് വേണം. ഇത് വരുന്നില്ലെങ്കിൽ, ബിക്കോസ് എല്ലാ രോഗങ്ങളും കോംപ്ലിക്കേഷനിലോട്ട് പോകുന്നില്ല, പോകുന്നതിന് മാത്രം നമ്മൾ റെഫർ ചെയ്താൽ മതി. ഇന്ന ഇപ്പം ചുമ വന്ന ന്യൂമോണിയ ഉണ്ടാകാം, പക്ഷേ എല്ലാ ചുമയ്ക്കും ന്യൂമോണിയ വരുന്നില്ല. അതുകൊണ്ട് എല്ലാത്തിനും നമ്മൾ ICUയിലോട്ട് അഡ്മിറ്റ് ചെയ്യേണ്ടിയോ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തോട്ട് വിടേണ്ടി വരുന്നില്ല. അപ്പം നമുക്ക് ലക്ഷണങ്ങൾ നോക്കിയിട്ട് ആവശ്യമുള്ളതിന് മാത്രം നമ്മൾ അതനുസരിച്ച് ഒരു റെഫറൽ സിസ്റ്റം ആക്കും.
0: അതെ, ഈ ശരിക്കും പേഷ്യൻസിന് അവരുടെ ഡോക്ടറോടുള്ളൊരു വിശ്വാസമായി കഴിഞ്ഞുണ്ടല്ലോ, അവർക്ക് അതാണ് ദൈവം. അവിടെ ജസ്റ്റ് ആലോചിക്കും, ഒന്ന് ഒപ്പിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പകുതി ആശ്വാസമാണ് ആളുകൾ.
1: അതെ, അതാ ഞാൻ പറഞ്ഞ, ഇത് കൂടുതൽ പേരും ഒപ്പിയിൽ വരുമ്പം സംശയങ്ങളാണ്. ആ സംശയങ്ങൾ തീർന്നു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം, ഓക്കെ ഞാൻ വിചാരിച്ചു കുട്ടിക്ക് എന്തോ വലിയൊരു അസുഖമാണ്, പക്ഷെ ഡോക്ടർ പറഞ്ഞ അതല്ല, ഇത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആശ്വാസം. അതാണ് ആ ഫീൽ ഗുഡ്, അതാണ് അവർക്ക് കിട്ടുന്നത്. അല്ലാതെ പിന്നെ അസുഖത്തിന് നമുക്ക് ചികിത്സിക്കാതെ മാർഗമില്ല.
0: മറ്റൊരു കാര്യം കൂടി, അതായത് ഈ ഒരു കഴിഞ്ഞ ഒരു ലാസ്റ്റ് ഒരു 10 വർഷം നമുക്കെടുക്കാം, കുട്ടികൾക്ക് വന്നിട്ടുള്ള രോഗങ്ങളിലുണ്ടായ മാറ്റങ്ങൾ, കൊറോണ കാലത്തിന് ശേഷം കടന്നുകൂടിയ പ്രശ്നങ്ങൾ, ഒബിസിറ്റി, ഇതൊക്കെ എനിക്ക് തോന്നുന്നു രോഗങ്ങളുടെ ഘടനയിലൊക്കെ ഒരുപാട് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നതായിട്ട് സാറിന് ഫീൽ ചെയ്യാറില്ലേ?
1: ഡെഫിനറ്റ്ലി. ഇപ്പം ഇപ്പം മുമ്പേ എന്നോട് ഒരു ചോദിച്ച ആദ്യമേ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു ഏജ് ഗ്രൂപ്പിന്റെ കാര്യം. ഇപ്പം സത്യത്തിൽ ഏജ് ഗ്രൂപ്പിന്റെ കാട്ടും കൂടുതൽ നമുക്ക് പ്രശ്നം വെയിറ്റ് ആണ്. ബിക്കോസ് സാധാരണ ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ നമ്മളൊരു മെയിൽ അല്ലെ ഫീമെയിലിന് ഒരു 50-60 kgs എടുക്കുന്നത്. ഇപ്പം മിക്കവാറുള്ള പിള്ളേർക്ക് 5-6 വയസ്സാകുമ്പോഴേ 50-60 kgs ഉണ്ട്. അവർക്ക് അഡൾട്ട് ഡോസ് ആണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. അപ്പം ചിലവൻ്റെ വിചാരം, അയ്യോ ഡോക്ടർ ഭയങ്കര ഡോസ് എഴുതുന്നു. നമ്മൾ പിള്ളേർക്ക് വെയിറ്റിന് അനുസരിച്ചാണ് ഡോസ് കൊടുക്കുന്നത്. അപ്പം വെയിറ്റ് കൂടുതലാകുമ്പം അവർക്ക് അഡൾട്ട് വെയിറ്റ് ഉണ്ടെങ്കിൽ ആ ഡോസേജ് ആയിരിക്കും അവർക്ക് പോകുന്നത്.
0: കുട്ടികളുടെ ഒബിസിറ്റി നമ്മൾ പ്രത്യേകം എടുക്കേണ്ട ഒരു ഇത് തന്നെയാണ്.
1: അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഒബിസിറ്റി മാത്രമല്ല, അവർ കൂടുതൽ മൊബൈൽ ടി വി അങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നു. അവർക്ക് ബാക്ക് എയ്ക്സ്, ബോഡി പെയിൻസ്, കണ്ണിനുള്ള പ്രശ്നങ്ങൾ, പിന്നെ മെന്റൽ ഇഷ്യൂസ്, സോഷ്യൽ ഇഷ്യൂസ്, ഈ കാര്യങ്ങളൊക്കെ വളരെയധികം കൂടിയിട്ടുണ്ട് ആഫ്റ്റർ കൊറോണ ടൈം.
0: അതെ, ഫാറ്റി ലിവർ. നമ്മൾ പണ്ട് ഇച്ചിരി ഒരു 10-30 വയസ്സിലേക്ക് ഇത് വരും എന്ന് പറയും, പക്ഷേ ഈ പറഞ്ഞ 10 വയസ്സുള്ള കുട്ടിക്കൊക്കെ ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ
1: അതും ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഫുഡ് ഒത്തിരി മാറിയിട്ടുണ്ട്. കൂടുതൽ പ്രോസസ്ഡ് വെളിയിൽ നിന്നുള്ള ഫുഡുകൾ, മിക്കവാറുള്ള വീട്ടുകളിൽ ഇപ്പം ബോത്ത് പേരൻസ് വർക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങൾ, ലൈഫ് സ്റ്റൈല്. സെക്കൻഡ് തിങ് പിള്ളേർക്ക് ആക്ടിവിറ്റീസ് കുറവാണ്. ആക്ടിവിറ്റീസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ അത് സ്ക്രീൻ ടൈമിലായിരുന്ന ആക്ടിവിറ്റി, അല്ലാതെ കൊച്ചു ഓടിക്കളിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് ഫാറ്റ് കണ്ടന്റ് ഡെപ്പോസിറ്റ് ആകത്തേയുള്ളൂ, ബേൺ ഔട്ട് ആകാനുള്ള അവസരം കിട്ടുന്നില്ല.
0: കുട്ടികളുടെ രോഗവും മാറി, രീതികൾ മാറി, ആധുനിക ചികിത്സ വന്നതോടൊപ്പം തന്നെ കുട്ടികളുടെ രോഗങ്ങളുടെ ലിസ്റ്റിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളൊരു പ്രഗത്ഭനായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ അടുത്ത് തന്നെ പോവുക. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു പീഡിയാട്രീഷ്യൻ ആൻഡ് ന്യൂനറ്റോളജിസ്റ്റ് ഡോക്ടർ സി ബി മാത്യു സാർ പരിപ്പല ഹോസ്പിറ്റലിൽ നിന്നും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. എൻ്റെ പേരിലും എൻ്റെ റേഡിയോ 91.2 പേരിലും ന്യൂ ദേശിംഗൻ ആർട്സ് ക്യാൻസറിൻ്റെ പേരിലും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു സാർ.
1: താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഇത് എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ എം റിയലി ഹാപ്പി. ആൻഡ് ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും ഒക്കെ ബെനിഫിറ്റ് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആകുന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക്
0: തീർച്ചയായും. വീണ്ടും നമുക്ക് ഇതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ റേഡിയോയിൽ എത്തണം. നമ്മുടെ ശ്രോതാക്കളുടെ പ്രോഗ്രാമിനൊക്കെ ആയിട്ട് സാറിനെ വിളിക്കുന്നതായിരിക്കും. ഹാപ്പി
1: ആണല്ലോ.
0: അപ്പോൾ ഒരുപാട് സന്തോഷം. ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവരും

ഇത്രയേറെ തിരക്കിനിടയിൽ നമ്മളോടൊപ്പം സംസാരിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് കൃത്യമായ രോഗനിർണയത്തോടൊപ്പം വ്യക്തമായ ചികിത്സയിലേക്ക് കടക്കാൻ പ്രഗത്ഭരായിട്ടുള്ള റേഡിയോളജിസ്റ്റുകളും ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റുകളുമായിട്ടുള്ള ഡോക്ടർ സേതു സദാനന്ദൻ, ഡോക്ടർ മേഘ ചന്ദ്ര, ഡോക്ടർ നജുമ എന്നിവരുടെ സേവനവുമായി ന്യൂദേശി ഗ്രാഡ്സ് കാൻസർ അറിഞ്ഞത് പറയേണ്ടത് പരിപാടിയാണ് നമ്മൾ കേട്ടത്. അപ്പോൾ അടുത്ത ഞായറാഴ്ച മറ്റൊരു ഗസ്റ്റും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ വരുന്നതായിരിക്കും. കേട്ടുകൊണ്ടേയിരിക്കും ഇത് എൻ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ. തനതും തനക്കത്തും തനതും തനക്ക്.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കം. രക്തദാനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക രക്തദാന ദിനം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെ നീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സ് പരിപാടിക്ക് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്തമായി ഇന്ന് തുടക്കം കുറിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സ്ലോവാക്യയിലേക്ക് യാത്ര തിരിക്കും. നീസിൽ തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോടെത്തി. കളക്ട്രേറ്റിൽ നിപ അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുകയാണ്. മെഡിക്കൽ കോളേജ് അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സന്നിഹിതരാണ്. തുടർന്ന് ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. രോഗവ്യാപനം തടയാനുള്ള ഏകോപനത്തിൽ പാളിച്ചകൾ പറ്റിയതായും അദ്ദേഹം ആരോപിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൃഗങ്ങളിൽ നിന്നുള്ള രോഗപകർച്ച തടയുന്നതിന് ജില്ലാതല കൺട്രോൾ റൂം സജ്ജമാക്കി. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. മൃഗങ്ങളിലെ രോഗലക്ഷണങ്ങൾ, വവ്വാലുകളുടെ സാന്നിധ്യം തുടങ്ങിയ വിവരങ്ങൾ 0495-276-2050 എന്ന കൺട്രോൾ റൂം നമ്പരിൽ അറിയിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവത്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. നാളെ മുതൽ പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കും. ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന ആപ്പാണ് കേന്ദ്ര കൃഷിവകുപ്പ് അവതരിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രായഭേദമന്യെ എല്ലാ സ്ത്രീകൾക്കും ദൂരപരിധിയില്ലാതെ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യാനാകും. ഈ ബസ്സുകളിൽ പ്രിയദർശിനി എന്ന് രേഖപ്പെടുത്തിയിരിക്കും. വിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് പമ്പ ത്രിവേണി മണപ്പുറത്ത് തുടക്കമായി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അതിനിടെ ശബരിമല സ്വർണക്കവർച്ചാ കേസിൽ തുടർ പരിശോധനകൾക്കായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
5: ഗ്രീൻ ശബരിമല പദ്ധതിയുടെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടന്നു. വനം വകുപ്പുമായി ചേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം ഭൂമിയിലും വനഭൂമിയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത്. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്തൈ എന്ന ആശയത്തിൽ ഊന്നിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. അതേസമയം ശബരിമല സ്വർണക്കവർച്ച കേസിൽ തുടർ നടപടികൾക്കായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തും.
4: 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യുമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് ആരംഭിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
4: ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. രക്തദാനത്തിലൂടെ ജീവൻ രക്ഷിക്കാനാകുമെന്നും എല്ലാവരും രക്തം ദാനം ചെയ്യാൻ തയ്യാറാകണമെന്നും ലോക രക്തദാതാക്കളുടെ ദിനമായ ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും രക്തദാതാക്കളോടുള്ള ആദര സൂചകവുമായാണ് എല്ലാ വർഷവും June 14 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം നൽകുക, ജീവൻ രക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്തദാന മേഖലയിൽ പതിറ്റാണ്ടുകളുടെ സേവന ചരിത്രമാണ് 2003 തിരുവനന്തപുരത്ത് രൂപീകൃതമായ ഓൾ കേരള ബ്ലഡ് ഡോണേഴ്സ് സൊസൈറ്റിക്ക് പറയാനുള്ളത്. സൊസൈറ്റി ഉപാധ്യക്ഷൻ KP രാജഗോപാലൻ ആകാശവാണി വാർത്തകളോട്.
6: NCC, NSS, സ്കൌട്ട് ഇവരുമായിട്ടൊക്കെ ചേർന്ന് ക്യാമ്പുകളൊക്കെ നടത്താൻ തുടങ്ങി. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സ്കൂളുകളിൽ രക്തദാനം ആരംഭിച്ചത് കേരളത്തിലാണ്. ഞങ്ങൾ ബോധവൽക്കരണ ക്ലാസ്, സെമിനാറുകള്, റാലികള്, അങ്ങനെ പല ഇതും രക്തദാന പ്രൊമോഷന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. രക്തം എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും പേടിയാണ് കൊടുക്കാൻ. രക്തദാനം ചെയ്യുന്നത് എന്റെയും കൂടെ ഉത്തരവാദിത്വമാണ്, കടമയാണ് എന്ന് ഓരോ യുവജനതി ചിന്തിക്കേണ്ടതാണ്.
4: മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവത്കരണ ദിനാചരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ബോധവത്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും June 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബിയോണ്ട് അവയർനെസ് മേക്കിംഗ് എൽഡർ അബ്യൂസ് പ്രിവെൻഷൻ വർക്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബിർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ സ്കോട്ട്ലന്റിനും ഓസ്ട്രേലിയയ്ക്കും ജയം. സ്കോട്ട്ലന്റ് ഹെയ്തിയെയും ഓസ്ട്രേലിയ തുർക്കിയെയുമാണ് പരാജയപ്പെടുത്തിയത്. നെതർലൻഡ്സ്, ജപ്പാൻ, ഐവറി കോസ്റ്റ്, സ്പെയിൻ അടക്കമുള്ള വമ്പൻ ടീമുകൾ നാളെ മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ട്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
7: 52 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പിലേക്ക് യോഗ്യത നേടിയ കരീബിയൻ കരുത്തരായ ഹെയ്തിയെ ഒരൊറ്റ ഗോളിന് വീഴ്ത്തി സ്കോട്ട്ലാന്റ് വിലപ്പെട്ട 3 പോയിന്റുകൾ സ്വന്തമാക്കി. ബ്രസീലും മൊറോക്കയും ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ ഇന്നത്തെ ജയം സ്കോട്ട്ലാന്റിന് ഏറെ നിർണായകമാകും. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ കരുത്തരായ തുർക്കിക്ക് ആസ്ട്രേലിയയ്ക്ക് മുന്നിൽ അടിപതറി. മിന്നൽ മുന്നേറ്റത്തിലൂടെ ഇറാൻ ഗുണ്ട കളിയുടെ 27-ാം മിനിറ്റിൽ ആസ്ട്രേലിയയ്ക്ക് ലീഡ് സമ്മാനിച്ചു. കളിയുടെ ഗതിക്കെതിരെ പ്രത്യാക്രമണത്തിൽ ഒരു ഗോൾ കൂടി തുർക്കിയുടെ വലയിലെത്തിച്ച് ആസ്ട്രേലിയൻ പട വിജയം ആധികാരികമാക്കി.
4: മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രകാരമുള്ള പ്രവേശന നടപടികൾ നാളെ മുതൽ ഈ മാസം 17 5 മണി വരെ നടക്കും. അലോട്ട്മെന്റ് വിവരങ്ങൾ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റായ HSCAP.Kerala.gov.in ലഭ്യമാണ്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം NSQF അധിഷ്ഠിത കോഴ്സുകളിലേക്കുള്ള 1-ാം വർഷ ഏകജാലക പ്രവേശനത്തിന്റെ 1-ാം അലോട്ട്മെന്റും നാളെ admission.vhsc.portal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K. മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് അവലോകന യോഗം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കം. രക്തദാനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക രക്തദാന ദിനം. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത. ICC മരുന്ന T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിനായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ച് ആയുഷ് മന്ത്രാലയം. അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ്. കരാർ ഒപ്പുവയ്ക്കൽ ഉറപ്പിക്കാതെ ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലാൻഡിനും ജയം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിൽ എത്തിച്ചേർന്നു. ഫ്രഞ്ച് നഗരമായ നീസിൽ എത്തിയ ശ്രീ മോദിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടിക്ക് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്തമായി ഇന്ന് തുടക്കം കുറിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സ്ലോവാക്കിയയിലേക്ക് തിരിക്കും. നീസിൽ തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഫ്രാൻസിൽ നിന്നും ആകാശവാണി പ്രതിനിധി ശൈലേഷ് മേനോൻ.
1: Prime Minister Narendra Modi will today join French President Emmanuel Macron for the inauguration of Bharat Innovates at the Palais des Expositions in Nice. Following the event, Prime Minister Modi and President Macron will hold bilateral talks at Villa Kirlos. The two leaders are expected to discuss cooperation in defense technology, trade and innovation, besides exchanging views on key regional and global development. The Prime Minister will later depart for Slovakia for the second leg of his visit.
0: ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ബുധനാഴ്ച ട്രംപ് പ്രധാനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചതിൽ ആശംസകൾ അറിയിച്ച സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുസിക്കിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. സെർബിയയുമായുള്ള സൌഹൃദത്തെ ഇന്ത്യ വളരെയധികം വിലമതിക്കുന്നുവെന്നും വരും വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തമായി വളരുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിലൂടെ സാധാരണക്കാർക്ക് ഉയർന്ന നിലവാരമുള്ള ചികിത്സ നൽകുന്ന രാജ്യമായി അറിയപ്പെടുന്നതിൽ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യകരമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനായി സർക്കാർ ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്നും ശ്രീ മോദി പറഞ്ഞു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഹോർമോസ് കടലെടുക്ക് എല്ലാവർക്കുമായി തുറന്നുകൊടുക്കുമെന്നും ട്രംപ് സാമൂഹ്യമാധ്യമത്തിലൂടെ അറിയിച്ചു. എന്നാൽ കരാർ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ടു പോയില്ലെങ്കിൽ തിരിച്ചടിയുണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം കരാറിൽ ഒപ്പുവയ്ക്കുന്നത് ഉടനടി നടക്കാൻ സാധ്യതയില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി അറിയിച്ചു. ചന്ദ്ര ഉപരിതലത്തിലെ അതിശൈത്യത്തിൽ നിന്നും ലാൻഡറുകളെ സംരക്ഷിക്കുന്നതിന് കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ്ജ വകുപ്പുമായി സഹകരിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ. ബംഗളൂരുവിൽ നടന്ന CSIR റൈസ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചന്ദ്രന്റെ തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ ചുരുങ്ങിയത് 200 ദിവസമെങ്കിലും നിലനിൽക്കാൻ സാധിക്കുന്ന പുതിയ ലാൻഡർ വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ISRO മേധാവി പറഞ്ഞു. ഇന്ന് ലോക രക്തദാന ദിനം. രക്തദാനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനായി എല്ലാ വർഷവും June 14 ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്തദാനം ജീവൻ രക്ഷിക്കാനുള്ള ലളിതമായ മാർഗമാണെന്നും മിഥ്യാധാരണകൾ മാറ്റി എല്ലാവരും രക്തദാനത്തിനായി മുന്നോട്ട് വരണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. ഗിന്നസ് ലോക റെക്കോർഡ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന പരിപാടിയിൽ 130-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. ചടങ്ങിൽ ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ് പങ്കെടുത്തു. യോഗ ഒരു ജനകീയ പ്രസ്ഥാനമായി മാറിയെന്നും അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു.
3: സാത്തിയോ യഹ് അഭിയാൻ കേവൽ ഏക് റിക്കോർഡ് ബനാനേ തക് സിമിത് നഹീ ഹൈ ബൽകി യഹ് ഏക് വൈശ്വിക് സന്ദേശ് ദേനേ കാ ഭീ മൗകാ ഹൈ കി യോഗ് കി കിസ് പ്രകാർ സീമാവോ ഭാഷാവോ സംസ്കൃതിയോ ഓർ ദേശോ സേ പരേ സമ്പൂർണ മാനവതാ കോ ഏക് സൂത്ര മേ ജോഡ്നേ കി ക്ഷമത രഖത ഹൈ.
0: ജൂൺ 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടികളിൽ എല്ലാവരും പങ്കെടുക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്ന കാലാതീതമായ മൂല്യങ്ങളെ യോഗ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി തജിക്കിസ്ഥാനിലെ ദുഷാൻബയിൽ നടന്ന യോഗ

നിലയിൽ കലാശിച്ചു. ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ക്യൂറസാവയോയെ നേരിടും. ഐ സി സി വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബിർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോടെത്തി. കളക്ട്രേറ്റിൽ അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുകയാണ്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹം സന്ദർശനം നടത്തും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. സമ്പർക്ക പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്നലെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1ാം ഘട്ടം. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സെൻസസാണ് ആരംഭിക്കുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തിയെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാതിയെ തുടർന്ന് US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെ ബംഗളൂരു പോലീസ് കേസെടുത്തു. സ്ഥാപനത്തിന്റെ വിദേശ ഫണ്ടുകൾ രാജ്യത്തെ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ അനധികൃതമായി വിനിയോഗിച്ചുവെന്നാണ് ED ആരോപണം. ഈ വർഷം ഏപ്രിൽ മാസം നടത്തിയ പരിശോധനയിലാണ് സ്ഥാപനം ഫെമാ നിയമം ലംഘിച്ചതായി കണ്ടെത്തിയതെന്ന് ED അറിയിച്ചു. തൊഴിൽ സ്ഥിതി വിവര കണക്കുകൾ സംബന്ധിച്ച ഉന്നതതല സാങ്കേതിക വിദഗ്ധ സമിതിയുടെ ചെയർമാനായി സാമ്പത്തിക വിദഗ്ധൻ പ്രൊഫസർ അലക് എൻ ശർമ്മയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ അദ്ദേഹം മാനവ വികസന കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിനായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ച് ആയുഷ് മന്ത്രാലയം. അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ്. കരാർ ഒപ്പുവയ്ക്കൽ ഉറപ്പിക്കാതെ ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
3: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്താ സൊല്യൂഷൻ?
3: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: വയറിനാണേ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

വിയർത്തൊടുപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ. ഇത് എന്റെ റേഡിയോ 91.2.

0: ഗാനത്തിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ. ഇത് എന്റെ റേഡിയോ 91.2.
1: മഞ്ഞുമഹജനങ്ങളെ, ഗ്രാമത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഗാനം 11 കശ്മല്.

0: നിങ്ങളുടെ കാതോരത്ത് എന്നെന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടില്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.

ഇഷ്ടംപോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഈ മഴക്കാലത്ത് തുണി അലക്കുമ്പോഴൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
4: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്താ സൊല്യൂഷൻ?
4: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: നാടിന്റെ ശബ്ദം നമ്മുടെ റേഡിയോ എന്റെ റേഡിയോ 91.2.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
4: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
5: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
1: എന്ത് സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ റേഡിയോ 91.2.

0: പറയാം.
1: എന്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽ കുമാർ.
0: കാലാന്തരം.
1: മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ സലീം കുമാർ യാത്രയായി. സ്വന്തം കഴിവിലൂടെ വളർന്നുവന്ന് മലയാള സിനിമയിൽ വ്യക്തമായ സ്ഥാനം പിടിച്ച് ഇന്ത്യൻ സിനിമയിൽ തന്നെ പ്രമുഖരുടെ ഇടയിൽ സ്ഥാനം പിടിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ സലീം കുമാറിന് കേരളം രാജ്യം ഒന്നടങ്കം യാത്രാമൊഴികൾ ചൊല്ലി. വളരെ എളിയ നിലയിൽ ജീവിതം ആരംഭിച്ച് കോളേജിൽ വളരെ കഷ്ടപ്പെട്ട് പഠനം നടത്തി മിമിക്രി പോലെയുള്ള കലാരൂപങ്ങളിലൂടെ വളർന്നുവന്ന് മലയാള സിനിമയിലേക്ക് ഏറെ തിക്തതകളൊക്കെ അനുഭവിച്ച് എത്തിച്ചേർന്ന ആ നടൻ സ്വന്തം കഴിവുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇൻഡസ്ട്രിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നായി ഉയർന്നു. മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന തരത്തിൽ നിരവധി അവാർഡുകൾ ആ പ്രതിഭാശാലി ഏറ്റുവാങ്ങി. എങ്കിലും ജീവിതത്തിന്റെ ചക്രം ഉരുണ്ടപ്പോൾ എവിടെയോ ഒരു രോഗം അദ്ദേഹത്തെ തേടിയെത്തി. അതിന്റെ മൂർധന്യാവസ്ഥയിൽ ആ മനുഷ്യൻ നമ്മെ വിട്ടുപിരിഞ്ഞു. കലാകാരൻ, മനുഷ്യസ്നേഹി, മനുഷ്യരുടെ വേദനകൾക്കൊപ്പം നിന്ന ആൾ, എല്ലാ കാര്യത്തിലും തന്റേതായ അഭിപ്രായം പറഞ്ഞ ആ കലാകാരൻ യാത്രാമൊഴി ചൊല്ലിയിരിക്കുന്നു. കാലാന്തരത്തിന്റെ അശ്രുപുഷ്പങ്ങൾ അദ്ദേഹത്തിന് അർപ്പിക്കുന്നു. സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിച്ചിട്ട് കാലം കുറച്ചായി. വ്യക്തി ജീവിതത്തെ, സാമൂഹ്യ ജീവിതത്തെ, തൊഴിൽ രംഗത്തെ ജീവിതത്തെ എല്ലാം സോഷ്യൽ മീഡിയ കൈയടക്കിയിരിക്കുന്നു. മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനും അറിവ് നൽകുന്നതിനും സാമൂഹിക ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നതിനും എല്ലാം വേണ്ടിയാണ് സോഷ്യൽ മീഡിയ ആരംഭിച്ചത്. എന്നാൽ തെറ്റായ വിവരങ്ങളുടെ വ്യാപനത്തിലൂടെ, വ്യാജവാർത്തകൾ പടർത്തിവിടുന്നതിലൂടെ, ഗൂഢാലോചനകൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനും അവരവരുടെ നേട്ടങ്ങൾ കൊയ്തെടുക്കാനും വേണ്ടി പലരും മീഡിയയെ ഉപയോഗിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.

അത് തെറ്റായ തീരുമാനങ്ങളിലേക്കും നടപടികളിലേക്കും നീങ്ങുകയും ചെയ്യുന്ന സാഹചര്യം നാം വീണ്ടും വീണ്ടും കാണുന്നു. വിദ്വേഷ പ്രചരണത്തിനും ആളുകളെ തമ്മിൽ അകറ്റുന്നതിനും വ്യക്തിപരമായി ഹത്യ നടത്തുന്നതിനും സോഷ്യൽ മീഡിയ വ്യാപകമായി ഉപയോഗിക്കുന്നു. സൈബർ ആക്രമണം എന്നൊക്കെയാണ് നമ്മൾ അതിന് വിളിക്കുക. വ്യക്തികളെ അപമാനിച്ചും അവരെ ട്രോൾ ചെയ്തും ഭീഷണിപ്പെടുത്തിയും കൂട്ടമായി ആക്രമിച്ചുമൊക്കെ ഇന്ന് അതിൽ ആനന്ദം കണ്ടെത്തുന്നവരുണ്ട്. പലരുടെയും മാനസികാരോഗ്യത്തിന്റെ പ്രശ്നമാണ് ഇത്. സ്വകാര്യതയ്ക്ക് നഷ്ടം വന്നിരിക്കുന്നു. വഴിനീളയുള്ള ക്യാമറകളും നിരീക്ഷണ കണ്ണുകളുമൊക്കെ മനുഷ്യന്റെ സ്വകാര്യതയെ ഇല്ലാതാക്കിയിരിക്കുന്നു. വിവരങ്ങൾ ക്രമാതീതമായി കടന്നു വരുന്നത് ഓർത്തുവെക്കാനോ ആവശ്യമുള്ളപ്പോൾ എടുത്തുപയോഗിക്കാനോ മനുഷ്യർക്ക് ഇപ്പോൾ കഴിയുന്നില്ല. അടുത്തിരിക്കുന്ന ഒരാളിനെ യാത്രാവേളയിൽ പരിചയപ്പെടാൻ പോലും നമുക്കിന്ന് കഴിയുന്നില്ല. ശ്രദ്ധക്കുറവ് വളരെയധികമാണ്. വിവരങ്ങളുടെ തള്ളിക്കയറ്റമാണ്. ആളുകളെ എന്തും കാണിക്കാനും അത് പ്രദർശിപ്പിക്കാനുമുള്ള ത്വരയാണ്, വ്യഗ്രതയാണ്. യഥാർത്ഥ ജീവിതത്തെക്കാൾ കാണിക്കപ്പെടുന്ന ജീവിതത്തിന് പ്രാധാന്യം ഏറിയിരിക്കുന്നു. കോടതി വിധികളോ നിയമ നടപടികളോ ഒക്കെ വരുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയ ആളുകളെ കുറ്റക്കാരായി കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ. യുവജനങ്ങളുടെ സാമൂഹിക വളർച്ചയിൽ വലിയ വ്യത്യാസം വന്നിരിക്കുന്നു. തമ്മിൽ തമ്മിൽ ചേരായ്മ, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യം. മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളുടെയും വിപണനത്തിനും സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു കെട്ട കാലത്തേക്ക് നമ്മെ സോഷ്യൽ മീഡിയ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പറഞ്ഞതിനർത്ഥം സോഷ്യൽ മീഡിയ ഒഴിവാക്കണമെന്നല്ല. അത് ജനങ്ങളുടെ ചിന്തകളെയും ആവശ്യങ്ങളെയും അവരുടെ പ്രശ്നങ്ങളെയുമൊക്കെ സമൂഹത്തെ ഓർമ്മിപ്പിക്കാനും പരിചയപ്പെടുത്താനും അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാനും വേണ്ടിയാണ് ഇതൊക്കെ മനുഷ്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സൃഷ്ടിച്ചെടുത്തത്. അതിനെ നശിപ്പിച്ചു കളയാതിരിക്കാനും മനുഷ്യരുടെ ശ്രദ്ധ വേണം, ഉത്തരവാദിത്തം ഉണ്ടാകണം. അല്ലെങ്കിൽ ഡ്രൈവിംഗ് അറിയാത്തയാൾ പൊതുനിരത്തിലൂടെ വാഹനമോടിച്ചാൽ എങ്ങനെയിരിക്കും എന്നതാണ് അവസ്ഥ. സോഷ്യൽ മീഡിയയെ ശ്രദ്ധിച്ചുപയോഗിക്കുന്ന കാലം ഉണ്ടാകട്ടെ എന്ന് കാലാന്തരത്തിൽ ആഗ്രഹിച്ചു പോകുന്നു. കാലാന്തരം ഒരു ഗാനത്തിന് ശേഷം തുടരും.

0: ചേച്ചി,
1: ഹലോ.

കാലാന്തരം തുടരുന്നു. സന്തോഷത്തോടെ ജീവിക്കുക എന്നതാണ് ഏത് മനുഷ്യന്റെയും ആഗ്രഹം. സന്തോഷത്തോടെ ജീവിക്കാനുള്ള വഴികളാണ് നാം എല്ലാം തേടുന്നത്. ഒരാൾക്ക് സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ എത്ര സമ്പത്ത് ഉണ്ടാകണം, എത്ര വാഹനങ്ങൾ ഉണ്ടാകണം എന്നൊക്കെ ചോദിച്ചാൽ അതിനൊന്നും മറുപടി പറയാൻ കഴിയില്ല. കാരണം മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അങ്ങനെ കയറി പോകുകയാണ്. കുഞ്ചൻ നമ്പ്യാർ പാടിയതുപോലെ, 10 കിട്ടിയാൽ 100 വേണമെന്നും, 100 കിട്ടിയാൽ 1000 വേണമെന്നും, 1000 കിട്ടിയാൽ 10000 വേണമെന്നും ഒക്കെ മോഹിക്കുന്നത് മനുഷ്യന്റെ ജന്മസഹജമായ വാസനയാണ്. അപ്പോഴാണ് ഒരു പഠനം നടത്തിയത്, ഒരാൾക്ക് സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ എത്ര കൂട്ടുകാർ വേണം എന്നുള്ളത്. പഠനത്തിന്റെ ഒടുവിൽ വന്ന വിവരം ഇങ്ങനെയാണ്, ഒരാൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ 4-5 കൂട്ടുകാർ മാത്രം മതി എന്നാണ്. ധാരാളം കൂട്ടുകാരുള്ളവരെയും കുറച്ചു കൂട്ടുകാരുള്ളവരെയും ഒക്കെ ഇന്റർവ്യൂവിന് വിധേയരാക്കി, അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചു. അങ്ങനെയാണ് ഒടുവിൽ 4-5 കൂട്ടുകാർ മതി എന്ന അഭിപ്രായത്തിൽ പഠനം പൂർത്തീകരിച്ചത്. അതിന്റെ അർത്ഥം കൂടുതൽ കൂട്ടുകാർ വേണ്ട എന്നല്ല, കൂടുതൽ കൂട്ടുകാർ ഉണ്ടായിക്കൊള്ളട്ടെ, പക്ഷേ സന്തോഷത്തോടെ നമുക്ക് കഴിയാൻ, മാനസികാരോഗ്യം മെച്ചപ്പെടാൻ ഒക്കെ 5 പേർ മതി, ആ 5 പേർ വിശ്വസ്തരായിരിക്കണം എന്നു മാത്രം. മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ച ഏറെ പേർക്കും ശരാശരി 3-4 സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 3-4 സുഹൃത്തുക്കൾ അവരെ ആവശ്യമായ സമയത്ത് വേണ്ടുന്ന പിന്തുണ നൽകി സഹായിച്ചു. അത് അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ സഹായിച്ചു. എന്നാൽ ഒരുപാട് കൂട്ടുകാരുണ്ടായിട്ടും ചിലർക്ക് അവരുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞ വിവരം. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും 1000-കണക്കിന് പേരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്, ഗ്രൂപ്പ് ചാറ്റുകളുണ്ട്, സ്വകാര്യമായ ചാറ്റുകളുണ്ട്, സാമൂഹികമായ കൂട്ടായ്മകൾ പോലുമുണ്ട്. പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വിളിക്കാനോ മനസ്സ് തുറന്നു പറയാനോ മറ്റ് ഛേദങ്ങളൊന്നുമില്ലാതെ സംസാരിക്കാനോ പ്രത്യേക നിബന്ധനകൾ വെക്കാത്തവരോ ആയിട്ടുള്ള സുഹൃത്തുക്കളെയാണ് നമുക്ക് ആവശ്യം. അങ്ങനെ എത്ര പേർ നിങ്ങൾക്കുണ്ട് എന്നതാണ് ചോദ്യം. ഈ പഠനത്തെ ഒരു മാജിക്കായിട്ടൊന്നും കാണണ്ട, ജീവിതത്തിന് തൃപ്തി നൽകുന്ന സംഭവങ്ങളാണ് നാം എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ജീവിതത്തിന്റെ ഗുണനിലവാരവും വിശ്വാസ്യതയും ഒക്കെ വർദ്ധിക്കണം. കുറച്ച് ആത്മാർത്ഥ സുഹൃത്തുക്കൾ നമുക്കുണ്ടെങ്കിൽ ഈ വലിയ സാമൂഹ്യ ബന്ധത്തെക്കാൾ പ്രയോജനപ്പെടും എന്നാണ് പഠനം വ്യക്തമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, സന്തോഷം സുഹൃത്തുക്കളുടെ എണ്ണത്തിലല്ല, നിങ്ങൾ വീഴുമ്പോൾ നിങ്ങളെ കൈപിടിച്ചുയർത്താൻ ആരൊക്കെ ഉണ്ടാകും എന്നതിലാണ്. രസകരമായ മറ്റൊരു സംഭവം കാലാന്തരത്തിൽ പറയാം. യുദ്ധം വന്നത് സൈക്കിൾ വിപണിയെ പോലും ബാധിച്ചു അത്രേ. പശ്ചിമേഷ്യൻ യുദ്ധം വളരെ പ്രശ്നങ്ങൾ നമ്മുടെ ലോകമാകമാനം സൃഷ്ടിച്ചിരിക്കുന്നു. എല്ലാ സാധനങ്ങൾക്കും വില കൂടിയിട്ടുണ്ട്. സ്വർണത്തിനും പെട്രോളിനും അതുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും, എന്തിന് ചായയ്ക്ക് വരെ വില കൂടി. ഇത് നമ്മുടെ സൈക്കിൾ വിപണിയെയും ബാധിച്ചു എന്നാണ് പത്രമാധ്യമങ്ങൾ പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൈക്കിൾ കമ്പനികൾ ഉള്ളത് ലുധിയാനയിലാണ്. അവിടെ സൈക്കിളിന്റെ ഭാഗങ്ങൾ പല പല കമ്പനികളിലായി നിർമ്മിക്കുന്നു. അവയെ കൂട്ടിച്ചേർത്ത് സൈക്കിളാക്കി മാറ്റി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇറാനിലുണ്ടായ സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിൽ റബ്ബറിനും പ്ലാസ്റ്റിക്കിനും ലോഹത്തിനുമൊക്കെ വില കൂടിയപ്പോൾ സ്വാഭാവികമായും സൈക്കിളിനും വില വർദ്ധിച്ചു. അത് ബാധിച്ചത് നമ്മുടെ നാട്ടിലെ കുട്ടികളെയാണ്. സ്കൂൾ തുറപ്പിന്റെ കാലം കൂടിയായപ്പോഴേക്കും അവർക്ക് ലഭിക്കേണ്ട വാഹനത്തിന് വില കൂടിയിരിക്കുന്നു. സൈക്കിളിന്റെ വിവിധ ഭാഗങ്ങളെ യോജിപ്പിച്ച് ഒരു സൈക്കിളാക്കി മാറ്റണമെങ്കിൽ തന്നെ അതിന് പ്രത്യേക പരിജ്ഞാനം വേണം. കാരണം അത് ഒരു വലിയ കലയാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ്. അവരിൽ പലരും നാട്ടിൽ ഇപ്പോൾ ഇല്ലാത്ത സാഹചര്യവുമുണ്ട്. അങ്ങനെ പശ്ചിമേഷ്യൻ യുദ്ധം നമ്മുടെ നാട്ടിലെ സൈക്കിൾ വിപണിയെയും ബാധിച്ചു എന്ന് ആ മേഖലയിലെ വ്യാപാരികൾ പറയുന്നു. കാലാന്തരം ഒരു ഗാനത്തിന് ശേഷം തുടരും.

0: കാലാന്തരം.
1: കാലാന്തരം തുടരുന്നു. സമീർ എന്ന പേരിൽ ഒരു ആപ്പുണ്ട്. കേൾക്കാനൊക്കെ വളരെ രസമാണ് ആ പേര് തന്നെ. നമ്മളുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നും സമീർ ഡൗൺലോഡ് ചെയ്തെടുക്കാം. സമീറിന്റെ ഉപയോഗം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലെ വായുവിന്റെ ഗുണനിലവാരം എത്രയാണ് എന്ന് അപ്പോൾ നമ്മെ അറിയിക്കുന്ന ആപ്പാണ് ഇത്. ഇന്ത്യ ഗവൺമെന്റ് ആണ് മലിനീകരണ നിയന്ത്രണ ബോർഡിനെ കൊണ്ട് 2016 ഈ ആപ്പ് നിർമ്മിച്ചത്. 2025 സെപ്റ്റംബറിൽ സമീർ 2 ഇറങ്ങി. കൂടുതൽ വൃത്തിയുള്ള ഇന്റർഫേസും ലൊക്കേഷനും സംവിധാനങ്ങളൊക്കെ ഈ ആപ്പിന്റെ പ്രത്യേകതയാണ്. അങ്ങനെ മെച്ചപ്പെട്ട ആപ്പ് വന്നു. കൂടാതെ ഗൂഗിളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ പ്രദേശത്തെ വായുവിന്റെ ഗുണനിലവാരം എങ്ങനെയാണ് എന്ന്. വായുവിന്റെ ഗുണനിലവാരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എത്ര നല്ല വായുവാണ് നമ്മൾ ശ്വസിക്കുന്നത് എന്നാണ്. വായു നല്ലതല്ലെങ്കിൽ മനുഷ്യരുടെയും ഭൂമിയിലെ ജീവജാലങ്ങളുടെയും എല്ലാം, ശ്വാസകോശം മുതൽ പ്രധാനപ്പെട്ട അവയവങ്ങളുടെ എല്ലാം പ്രവർത്തനത്തിന് അത് ദോഷകരമായി ബാധിക്കും. ആരോഗ്യം തകർന്നാൽ എല്ലാം തകർന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ ഓരോ ചെറിയ ചെറിയ നഗരങ്ങളുടെ പോലും വായുവിന്റെ മലിനീകരണം എത്രത്തോളമുണ്ട് എന്ന് കണ്ടുപിടിക്കാനായി ഒരു ആപ്പ് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ളത്. സ്കൂളുകൾ, ക്ലിനിക്കുകൾ, ജില്ലയിലെയും പ്രാദേശികവുമായിട്ടുള്ള ഭരണകൂടങ്ങൾ, പൊതുജനാരോഗ്യ സ്ഥാപനങ്ങൾ, ഇവയൊക്കെ ഇത് പ്രദർശിപ്പിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. പ്രദർശിപ്പിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. മലിനീകരിക്കപ്പെട്ട വായു ഉണ്ട് എന്ന് പറയപ്പെടുന്ന നഗരങ്ങളിൽ അത് ശുദ്ധീകരിക്കാനുള്ള നടപടികൾ കൂടി സ്വീകരിക്കേണ്ടതായിരിക്കുന്നു. വ്യവസായങ്ങൾ ഉള്ള നഗരങ്ങളിൽ മാത്രമല്ല, വലിയ വ്യവസായങ്ങളൊന്നും ഇല്ലാത്ത നഗരങ്ങളിൽ കൂടി വാഹനങ്ങളുടെ ഉപയോഗത്തിലൂടെയും മറ്റ് പല രീതിയിലും വായു കൂടുതൽ കൂടുതൽ മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പലരും വളരെ സന്തോഷത്തോടുകൂടി പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ശുദ്ധവായു കിട്ടും എന്നൊക്കെ. പക്ഷേ ഈ ആപ്പ് വഴി നോക്കുമ്പോഴാണ് നമുക്ക് പറ്റിയ ആപ്പ് നാം മനസ്സിലാക്കുന്നത്. എല്ലാ ഒരുവിധപ്പെട്ട പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ വായു മലിനമാണ്. ഉപയോഗിക്കാവുന്ന ഏറ്റവും സുരക്ഷിതമായ വായു ലഭ്യമായിട്ടുള്ളത് നമ്മുടെ ഗ്രാമങ്ങളിലാണ്. നഗരപ്രദേശങ്ങളിലെ അശുദ്ധമായ വായുവിന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടികൾ കൂടി സ്വീകരിച്ചുകൊണ്ട് വേണം നമുക്ക് പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള ഒരു രാജ്യമായി മാറാൻ. അതിനു വേണ്ടുന്ന നടപടികൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആരംഭിക്കേണ്ട കാലം കൂടി ആയിരിക്കുന്നു. പൊതുജന ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഏത് രാജ്യത്തിന്റെയും വളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ജോലി. തകർക്കാനാവാത്ത വിശ്വാസം എന്ന് ഒരു പരസ്യവാചകമുണ്ട്. കാലത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ചില നിർമ്മിതികളൊക്കെ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. സപ്താത്ഭുതങ്ങളായും മറ്റ് അത്ഭുതങ്ങളായും ഒക്കെ തന്നെ ആ കെട്ടിടങ്ങൾ നിൽക്കുന്നു. അവ വെറും കെട്ടിടങ്ങൾ മാത്രമല്ല, കലയുടെയും സംസ്കാരത്തിന്റെയും ഒക്കെ പ്രതീകങ്ങളാണ്. കാലത്തിന്റെ എല്ലാ തരത്തിലുമുള്ള പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കെട്ടിടമുണ്ട്, ഗിസയിലെ മഹാപിരമിഡ്. 4600 വർഷത്തോളം പഴക്കമുണ്ട് ഈ പിരമിഡിന്. അത് അന്ന് നാട് ഭരിച്ചിരുന്ന രാജാവിന്റെ കല്ലറയായിട്ടാണ് ആദ്യം നിർമ്മിച്ചത്. പിരമിഡാണ് ഭൂകമ്പങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിൽ അക്കാലത്ത് ഏറ്റവും വലിയ സവിശേഷതയോടെയാണ് ഇതിന്റെ രൂപകൽപ്പന ചെയ്തതും നിർമ്മിച്ചതും. മനുഷ്യന്റെ ഉദാത്തമായ ഭാവനയുടെ, മോഹങ്ങളുടെ, സ്വപ്നത്തിന്റെ ഒക്കെ സ്മാരകം. പുരാതന ഈജിപ്തിൽ നിർമ്മിക്കപ്പെട്ടതു മുതൽ ഇതുവരെ തകരാതെ അത് നിലനിൽക്കുന്നു. കാലം ഇത്രയേറെ കടന്നുപോയിട്ടും 4600 വർഷം കഴിഞ്ഞിട്ടും എത്രയോ സംസ്കാരങ്ങളും രാജ്യങ്ങളും ഭരണങ്ങളും ഒക്കെ വന്നുപോയിട്ടും ഒരു മാറ്റവുമില്ലാതെ പിരമിഡ് അങ്ങനെ സ്ഥിതി ചെയ്യുന്നു. ലോകത്തെ 7 അത്ഭുതങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളതും ഇന്നും കേടുവരാതെ ഇരിക്കുന്നതുമായ അത്ഭുത നിർമ്മിതിയാണ് ഈ പിരമിഡ്. ഗിസയിലെ മഹാപിരമിഡ് മനുഷ്യനുള്ള കാലത്തോളം നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. കാലാന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് പി സുനിൽകുമാർ. കാലാന്തരം എല്ലാ ഞായറാഴ്ചയും രാത്രി 8:00, ബുധനാഴ്ച രാവിലെ 9:00 മണിക്കും. നന്ദി.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. പരാതികളും പരിഭവങ്ങളും പറയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ പ്രയാസം കൊണ്ടാകാം അങ്ങനെ പറയുന്നത്, അതിൽ കുറ്റമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സൗഭാഗ്യം, ഭാഗ്യം എന്നൊക്കെ പറയുന്നതിനെ നാം നമ്മുടെ ജീവിതാനുഭവങ്ങളുമായി മാത്രം അങ്ങ് താരതമ്യം ചെയ്ത് കളയരുത്. ഞാനൊരു മനുഷ്യനെ കാണാനിടയായി. അദ്ദേഹത്തിന് ശ്വസിക്കുന്നതിന് ഒരു ദിവസം 650 രൂപയുടെയും 700 രൂപയുടെയും ഒക്കെ ഓക്സിജൻ ഗ്യാസ് സിലിണ്ടർ വേണം. അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിന്റെ തകരാറ് മൂലം അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ ശ്വസിച്ച് റീടൈൻ ചെയ്യാനാവില്ല, നിലനിർത്താനാവില്ല. അതുകൊണ്ട് തന്നെ 700 രൂപയുടെ സിലിണ്ടറിലാണ് അദ്ദേഹം ഒരു ദിവസം ശ്വസിക്കുന്നത്. നാം ശ്വസിക്കുന്ന വായുവിന്റെ വില, അത് ശ്വസിക്കുന്ന പ്രക്രിയയുടെ അമൂല്യത, ഇതൊന്നും സത്യത്തിൽ നാം തിരിച്ചറിയുന്നില്ല. നാം ഓർത്തിരിക്കേണ്ടത് നമ്മളെ സ്നേഹിക്കുന്ന ഒരു കുടുംബവും നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് സുഹൃത്തുക്കളും വിശക്കുമ്പോൾ എന്തെങ്കിലും ഭക്ഷണവും നമ്മുടെ തലയ്ക്ക് മേലെ ഒരു കൂരയും ഉണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. വെറും ഭാഗ്യവാന്മാരല്ല, മഹാഭാഗ്യവാന്മാർ. അതുകൊണ്ട് നിരാശകളൊക്കെ ദൂരേക്കെറിഞ്ഞ് ആശയും പ്രതീക്ഷയും ജീവിതത്തിൽ നിലനിർത്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറഞ്ഞ് സന്തോഷമായി ജീവിക്കുക. അവിടെയാണ് ഉത്തരം, അവിടെ മാത്രമാണ് ഉത്തരം. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്ത് സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-2643-691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.